91.7 FM. Qatar's favorite radio station.

0: വചനങ്ങളിലൂടെ.
1: നിങ്ങൾ വെവ്വേറെയല്ല, കൂടിയിരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്. നിസ്സംശയം ബർക്കത്ത് സംഘത്തിന്റെ കൂടെയാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
2: कभी हमने

रेडियो सुनो 91.7 FM, 91.7 FM. गदर्स फेवरेट रेडियो स्टेशन.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ അജി വർഷ.
0: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ 91.7.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കളുണ്ട്.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Hi, this is Pearly Mani.
4: You're listening to Radio Suno 91.7.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: ഫ്രഷ് ഫ്രീക്വൻസി. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് Medical Center.
0: You are listening.

0: കൂട്ടുകൂടാം. സ്മാർട്ട് ടോക്ക് റേഡിയോ സനോയുടെ സ്മാർട്ട് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ സ്മാർട്ട് ടോക്കുകളും ഒരുപാട് നല്ല നല്ല ചിന്തകൾ നമുക്ക് സമ്മാനിക്കാറുണ്ട്. ഇന്നും അത്തരത്തിലുള്ള ചില വിശേഷങ്ങളുമായി തന്നെയാണ് ഞാൻ നിസ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. നമ്മളുടെ കൂടെ എത്തുന്ന അതിഥി എ ആർ രഞ്ജിത്ത്. അദ്ദേഹം സ്ട്രാറ്റജി കൺസൾട്ടന്റ് ആണ്. പലപ്പോഴും നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ മിക്കവാറും കാണാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒത്തിരി നല്ല വീഡിയോസ് നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. ഒരു ബിസിനസ് വളരാനായിട്ട് സ്ട്രാറ്റജി എത്രമാത്രം പ്രധാനമാണ്, ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹായ് രഞ്ജിത്ത്, സ്വാഗതം റേഡിയോ സനോയിലേക്ക്. ഓക്കെ, നമ്മൾ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഗംഭീരമായിട്ടുള്ള എന്താ പറയാ, നല്ല നല്ല ഒരുപാട് പുതിയ അറിവുകളും നൽകുന്നുണ്ട് വീഡിയോസിലൂടെ. അപ്പൊ ബിസിനസ് കൺസൾട്ടൻസി റിലേറ്റഡ് ആയിട്ടുള്ള വർക്കിലാണുള്ളത്, സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. എപ്പോഴാണ് ലൈഫിൽ ഈ ഒരു സ്റ്റേജിലേക്ക് കടന്നു വന്നത്? എന്തായിരുന്നു അതിന്റെ പിന്നിലെ ഒരു സ്റ്റോറി?
1: ശരിക്കും ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തത്. അപ്പം ഈ 4 വർഷം നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ യന്ത്രങ്ങളുമായിട്ടുള്ള പരിപാടി നമുക്ക് അത്ര ശരിയാവില്ല എന്നുള്ളത്. ഐ വാസ് മോർ ഓഫ് എ പീപ്പിൾ പേഴ്സൺ, കുറച്ചുകൂടി ആൾക്കാരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പരിപാടി നോക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എം ബി ചെയ്തു. ഐ എം കെ ട്രിവാൻഡ്രത്ത് ഐ എം കെയിലാണ്, യൂണിവേഴ്സിറ്റിക്ക് അകത്താണ് ഞാൻ എം ബി ചെയ്തത്. അപ്പം എം ബി ചെയ്തപ്പോൾ ഞാൻ എച്ച് ആർ ആൻഡ് മാർക്കറ്റിംഗ് എടുത്തേ. അപ്പം എനിക്കത് കുറച്ചുകൂടി റിലേറ്റബിൾ ആയിട്ട് ഫീൽ ചെയ്തു. ആളുകളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആളുകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ആദ്യമേ അത്യാവശ്യം കുഴപ്പമില്ലാണ് സംസാരിക്കായിരുന്നു. അപ്പം നമ്മൾ പറയണതൊക്കെ ആൾക്കാർ കുറച്ച് കേട്ടിരിക്കും, മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്ന് ഫീൽ ചെയ്തപ്പോ അങ്ങനെയാണ് ശരിക്കും ആ ഒരു തോട്ട് വരുന്നത്. പിന്നെ എനിക്കൊരു ക്യാമ്പസ് പ്ലേസ്മെന്റ് അവിടുന്ന് കിട്ടി. പിന്നെ അതിനുശേഷം ഞാൻ ഒരു ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഒരു പ്രൊജക്ടിൽ വർക്ക് ചെയ്തു. അങ്ങനെ എനിക്ക് എക്സ്പോഷർ കിട്ടി കൺസൾട്ടിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച്. അപ്പൊ എനിക്ക് മനസ്സിലായത് എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനേക്കാൾ നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ കൊണ്ട് ആളുകൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്നു എന്ന് മനസ്സിലായി. കുറെ അഡ്വൈസസ് കൊടുക്കുമ്പോൾ അതാണല്ലോ നമുക്ക് ഒരു വലിയ മോട്ടിവേഷൻ. നമ്മൾ പറയുന്ന ഒരു കാര്യം കൊണ്ട്, ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് മറ്റൊരാളൊരു മാറ്റം ഉണ്ടാവുമ്പോൾ അത് നമുക്ക് ഏറ്റവും വലിയ ലഹരിയായിട്ട് മാറുന്നു എനിക്ക് തോന്നുന്നു. അപ്പൊ തോന്നി എന്തായാലും നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാം. നാടിനോട് ഒരു വലിയ അടുപ്പം ഉണ്ടായിരുന്നു. ഞാൻ ഹൈദരാബാദിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത്, ഐ ബി എമ്മിലും അതുപോലെ അവിടെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലൊക്കെ. അപ്പൊ അത് കഴിഞ്ഞ് അത് വേണ്ടെന്ന് വെച്ച് ഞാൻ തിരിച്ചു പോന്നു. തിരിച്ചു പോന്നിട്ട് ഇവിടെ ആക്ച്വലി അപ്പം മിസ്റ്റർ സജീവ് നായർ ഉണ്ട്. അപ്പൊ അദ്ദേഹം ഓൾറെഡി ട്രെയിനിങ് ഫീൽഡിലായിരുന്നു. പുള്ളിയുമായി ചേർന്നാണ് നമ്മൾ ബ്രഹ്മ ലേണിംഗ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന സ്മോൾ ബിസിനസ്സുകളെ കൺസൾട്ട് ചെയ്യുന്ന സ്ഥാപനം ആരംഭിക്കുന്നത്. അങ്ങനെ നമ്മൾ തുടങ്ങി. ഞാൻ തന്നെ ഒറ്റയ്ക്ക് കൺസൾട്ട് ചെയ്ത് തുടങ്ങി. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി റിക്രൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് 50-ലധികം കൺസൾട്ടൻസ് ഉണ്ട് നമ്മളുടെ കൂടെ. ഒരു 3000-ലധികം ക്ലയന്റ്സ് ഉണ്ട് കഴിഞ്ഞൊരു 15 വർഷത്തിനുള്ളിൽ കേരളത്തിലും മിഡിൽ ഈസ്റ്റിലുമായിട്ട്.
0: ശരിക്കും ഏതൊക്കെ മേഖലയിലാണ് ബിസിനസ് അവസരങ്ങൾ ഇപ്പോൾ ഉള്ളത്? സാഹചര്യവും സന്ദർഭവും ഒക്കെ നോക്കുവാണെങ്കിൽ ഈ ഒരു സ്റ്റേജില് എന്തൊക്കെ ബിസിനസ്സിന് അവസരങ്ങളുണ്ട്?
1: ഇത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു ദിവസം വരുന്ന അഭിമുഖീകരിക്കുന്ന ചോദ്യം തന്നെയാണ് തുടങ്ങാൻ പറ്റിയ ബിസിനസ്. ഇത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയും ചോദ്യമാണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഏത് മേഖല എടുത്ത് നോക്കിക്കോളൂ, ആ മേഖലയിലൊക്കെ ഇപ്പോഴും അവസരങ്ങളുണ്ട്. ചില പെർട്ടിക്കുലർ മേഖലകളിലെ രീതികൾ മാറിയിട്ടുണ്ടാവും, മെത്തേഡ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും, അത്ര മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, പണ്ട് നമ്മൾ ടാക്സി വിളിച്ചിരുന്നത് ഇപ്പൊ ഊബർ ആയി എന്നുള്ളത് മാത്രം. അപ്പൊ ഊബറിന് വേറൊരു സംവിധാനമാണ്, അതൊരു അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോം ആയി. അപ്പം ബിസിനസ് മോഡലുകൾ ചേഞ്ച് ചെയ്യുന്നുണ്ടാവും, സർവീസ് ഡെലിവറി മെക്കാനിസംസ് ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. ആ ചേഞ്ച് ശരിക്കും ഒന്ന് ഒബ്സർവ് ചെയ്താല് ഏത് മേഖല എടുത്ത് നോക്കിക്കോളൂ. അപ്പൊ ഞാൻ എപ്പോഴും ബിസിനസ്സിലേക്ക് ഒരാളോട് വരുമ്പോ അയാളോട് പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖല ശരിക്കും ഒന്ന് ഒബ്സർവ് ചെയ്യും. കാരണം ഇഷ്ടമില്ലാത്ത മേഖലയിൽ ബിസിനസ് ചെയ്യാൻ പറ്റില്ല, സത്യം പറയാം. ഭയങ്കര ബുദ്ധിമുട്ടാണ്, പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല, എക്സെപ്ഷൻസ് ഉണ്ടാവാം. എങ്കിൽ പോലും ഇഷ്ടമുള്ള മേഖലയിൽ ഉണ്ടാവുന്ന ചേഞ്ചുകൾ ഒബ്സർവ് ചെയ്യാം. ആരും കൊണ്ടുവരാത്ത ചേഞ്ചുകളോ യുണീക്ക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളോ ആ മേഖലയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഏറ്റവും നല്ല രീതിയിൽ സർവീസ് കൊടുക്കുക, ഒരു കാഴ്ചപ്പാട് ഉണ്ടാവുക. ഉറപ്പായിട്ടും എടുക്കാം. നിസക്ക് തോന്നുകയാണ് എനിക്ക് ഈ ഒരു മേഖല ഇഷ്ടമാണല്ലോ, ഇൻട്രസ്റ്റ് ആണല്ലോ, എനിക്ക് ഇതിൽ തുടങ്ങാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും. അതിനെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും എന്നാണ് എന്റെ
0: അഭിപ്രായം. ഇതിൽ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോ പേരുകളായിരിക്കും മാറുന്നുണ്ടാവും, ഓരോ കാലഘട്ടം അനുസരിച്ച് പേരുകളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആശയം സെയിം തന്നെ ആയിരിക്കും അല്ലേ?
1: അതെ, പേരുകൾ മാറുന്നുണ്ടാവും, ബിസിനസ് മോഡൽ മാറും, അതിന്റെ റവന്യൂ മോഡലിന്റെ രീതികൾ മാറും. ടെക്നോളജി എല്ലാ ദിവസവും ചേഞ്ച് ചെയ്യുന്നുണ്ട്, അപ്പൊ ടെക്നോളജി മാറിയിട്ടുണ്ടാവും.
0: ഈ ടെക്നോളജി ഏതൊക്കെ തരത്തിലാണ് ബിസിനസ്സിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്?
1: ടെക്നോളജി ഹ്യൂജ് ചേഞ്ചസ് ആണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും. അതായത് ബിസിനസിന്റെ ഇപ്പൊ ഒരു ഐഡിയേഷൻ സ്റ്റേജ് മുതൽ, പണ്ട് കാലത്ത് ഇപ്പോ ലിസ ചോദിച്ച പോലെ എനിക്കൊരു ഐഡിയ വേണമെങ്കിൽ ഞാൻ ഒന്നുകിൽ ആലോചിച്ചിരുന്ന് ഉണ്ടാക്കണം, എന്റെ സുഹൃത്തുക്കളോട് ചോദിക്കണം, അല്ലെങ്കിൽ ബിസിനസ് കൺസൾട്ടൻസിനെ സമീപിക്കണം. ഇന്നിപ്പം നമ്മുടെ മുന്നിൽ GPT ഉണ്ട്, 100 AI ടൂളുകൾ ഉണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറയുന്നത്, നമ്മള് അഗ്രികൾച്ചർ ഫീൽഡിൽ എനിക്ക് പയറ് കൃഷി ചെയ്യാൻ, പയർ കൃഷി എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക്ക് ആയ, അല്ലെങ്കിൽ പപ്പായ കൃഷി ചെയ്യണം, പപ്പായ കൃഷിയില് എനിക്ക് 55 ഐഡിയാസ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചാൽ 55 ഐഡിയാസ് സ്പെസിഫിക് ആയിട്ട് ലിസ്റ്റ് ചെയ്ത് തരും. അവിടെ നിന്നും മുതൽ തുടങ്ങുകയാണ് ഇതിന്റെ ചേഞ്ച്. ഇതില് ഭീകരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഞാൻ പറയുന്നത് മാർക്കറ്റിംഗ് സൈഡിലും സെയിൽസ് സൈഡിലും ഒക്കെയാണ്. കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ്, ആളുകളെ ആവശ്യമില്ല. ഡിസൈൻ സൈഡില്, വീഡിയോ എഡിറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ്, ക്രിയേഷൻ സൈഡിലൊക്കെ കംപ്ലീറ്റ്ലി AI കീഴടക്കി കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇപ്പോഴും നമ്മളുടെ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സുകാരിലേക്കൊന്നും ഇതൊക്കെ പതുക്കെ എത്തുന്നുള്ളൂ.
0: പ്രവാസികൾ അന്വേഷണങ്ങൾ നടത്താറുണ്ടോ? ഞങ്ങൾക്കിപ്പോ പറ്റിയ ബിസിനസ് ഏതാണ്?
1: പ്രവാസികള് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന അത്ര ഇല്ല. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പണ്ട് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ആളുകൾ തീർച്ചയായിട്ടും കേരളത്തിൽ വന്ന് സെറ്റിൽ ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും ആഗ്രഹിക്കുന്നവരാണ്. അതേസമയം ബാക്കിയുള്ള കൺട്രീസിലേക്ക് പോകുന്ന ആളുകൾ, ഇപ്പോ കാനഡയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ UKയിലേക്കോ പോകുന്നവര് തിരിച്ചു വരാനുള്ള ഒരു പ്ലാനും ആയിട്ടല്ല പലരും പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പുതുത് അവിടേക്ക് ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞ ആ ഒരു എനിക്ക് കാണാം, കഴിഞ്ഞ 15 ചേഞ്ച് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു 5-6 മുമ്പ് വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആളുകളുടെ എൻക്വയറി, കേരളത്തിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, എന്ത് ചെയ്യാം എന്ന് കണ്ടിന്യൂസ് ആയിട്ട് വരാറുള്ളത് കുറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ, ശരിക്കും ബിസിനസ്സില് സ്ട്രാറ്റജികൾ എങ്ങനെയാണ് വർക്ക്ഔട്ട് ആവുന്നത്? ഇതൊക്കെ വർക്ക്ഔട്ട് ആവും, നമ്മള് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ വിചാരിക്കും ഇവർ ഈ പറയുന്ന പോലെ നടക്കുമോ എന്ന് വിചാരിക്കാം. ശരിക്കും എങ്ങനെയാണ് ബിസിനസ്സിൽ ഒരു സ്ട്രാറ്റജി ബേസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നത്, അത് വർക്ക്ഔട്ട് ആക്കിക്കുന്നത് എങ്ങനെയാണ്?
1: അല്ല, ഇത് ശരിക്കും ഉണ്ടല്ലോ, ബിസിനസ്സിൽ സ്ട്രാറ്റജി ഇല്ലാത്തതുകൊണ്ടാണ് പല ബിസിനസ്സുകളും വർക്കാവാത്തത്. സ്ട്രാറ്റജി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇത് വലിയൊരു വാക്കായി തോന്നുമെങ്കിലും ബേസിക്കലി സ്ട്രാറ്റജി എന്ന് പറയുന്നത് കൃത്യമായ ഒരു പ്ലാൻ, എങ്ങനെ ആ പ്ലാനിനെ എക്സിക്യൂട്ട് ചെയ്യാമെന്നുള്ള ഒരു ക്ലാരിറ്റി, ഇതാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചു, എന്ത് പ്രൊഡക്റ്റും ആയിക്കോട്ടെ, ഓക്കെ, തേങ്ങയാണെന്ന് വിചാരിച്ചു, നമ്മുടെ വീട്ടിൽ കുറെ തേങ്ങ ഉണ്ടാവുന്നുണ്ട്. ഈ തേങ്ങ നമുക്ക് വിൽക്കണം, തേങ്ങ വിൽക്കണം, ബിസിനസ് ആവണമെങ്കിൽ ഇത് വിൽക്കണം. ഈ വിൽക്കാൻ നമുക്ക് ഇതൊക്കെ രീതികൾ ഉപയോഗിക്കാം. വേണമെങ്കിൽ അവിടെ പറമ്പിൽ തന്നെ കൂട്ടിയിട്ടിട്ട് തൊട്ടടുത്തുള്ള വീട്ടുകാർക്ക് വിൽക്കാം, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കടകളിൽ കൊണ്ടുപോയി, അപ്പോ ചിലപ്പോ കുറച്ചുകൂടെ വാല്യൂ കിട്ടും. തൊട്ട് നൈബേഴ്സിന് വിൽക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ വാല്യൂ കിട്ടും ചിലപ്പോ കടകളിൽ നിൽക്കുമ്പോ. അതേസമയം നമുക്കത് ഓൺലൈനിൽ വേണമെങ്കിൽ ഇതിന്റെ ഒരു വ്ളോഗ് ഉണ്ടാക്കിയിട്ട് ഭയങ്കര ഹൈപ്പ് കേട്ടിട്ട് നമുക്ക് ഓൺലൈനിൽ വേണമെങ്കിൽ വിൽക്കാം. അല്ലെ, ഇതിന് ഏത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കണമല്ലോ ആദ്യം. ഇതിനെയാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അപ്പൊ എങ്ങനെയാണ് ഇത് വിൽക്കേണ്ടത് എന്നുള്ള തീരുമാനം, ഇത് ഏത് രീതിയിൽ വിൽക്കണം, ഇതിനെ എങ്ങനെ പ്രൈസ് ചെയ്യണം, ഇങ്ങനെ ഓരോ കാര്യത്തിലും നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവുമ്പോൾ പ്രൊഡക്റ്റിന് സ്ട്രാറ്റജി ഉണ്ടാവുന്നു, പ്രൈസിങ്ങിന് സ്ട്രാറ്റജി ഉണ്ടാവുന്നു. ഈ ക്ലാരിറ്റി ഇല്ലാതെ പോകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആകെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. പ്ലാൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി സ്ട്രാറ്റജി എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ സ്ട്രാറ്റജി ഇല്ലെങ്കിൽ വി ആർ കൺഫ്യൂസ്ഡ് എന്നുള്ളതാണ്. സ്ട്രാറ്റജിയുടെ വേറെ ചെറിയ പ്രശ്നം കൂടി ഉണ്ട് അതിന്റെ ഒപ്പം. കേരളത്തിലൊക്കെയുള്ള മിക്ക ഓൺടർപ്രണേഴ്സിന്റെയും സ്ട്രാറ്റജി അയാളുടെ തലയുടെ ഉള്ളിലായിരിക്കും, അയാളുടെ മനസ്സിലുണ്ടാവും സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജി അയാൾ ഇവിടെയും ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടാവില്ല.
0: ഓക്കെ,
1: എല്ലാ കൃത്യമായി കൂടെയുള്ള ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ വരുമ്പോ എന്താവും, സ്ട്രാറ്റജി ഗെറ്റ്സ് ഡൈലൂട്ടഡ്. സെയിൽസ് മാനേജറിലേക്ക് എത്തുമ്പോ ആ സ്ട്രാറ്റജി ഡൈലൂട്ടഡ് ആയി, കാരണം ഓൺടർപ്രണറുടെ മനസ്സിലുള്ള എക്സാക്ട് സ്ട്രാറ്റജി പുള്ളിക്ക് അറിയില്ല, ഡോക്യുമെന്റഡ് അല്ല, കൃത്യമായി കമ്മ്യൂണിക്കേറ്റഡ് അല്ല. അത് എക്സിക്യൂട്ടീവിലേക്ക് എത്തുമ്പോ വീണ്ടും അത് ഡൈലൂട്ടഡ് ആയി, സ്ട്രാറ്റജി വീപ്പ്, അതിന്റെ കുറെ എലമെന്റ്സ് പോയി. ഇനി ഏറ്റവും താഴേക്ക് വരുന്ന ഒരു എംപ്ലോയിലേക്ക് എത്തുമ്പോ അത് വീണ്ടും ഡൈലൂട്ടഡ് ആയി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും മുകളിൽ നിന്ന് ടോപ്പ് ടു ബോട്ടം എത്തുമ്പോഴേക്കും സ്ട്രാറ്റജി ഡൈലൂട്ടായി പോകും ഒരു ചെറിയ ഓർഗനൈസേഷനിൽ. അവിടെയാണ് കോർപ്പറേറ്റ് സിസ്റ്റംസ് കൊണ്ടിരുന്നത്, ആ സ്ട്രാറ്റജി കറക്റ്റായി കമ്മ്യൂണിക്കേറ്റഡ് ആവാനും ഇംപ്ലിമെന്റഡ് ആവാനും.
0: തീർച്ചയായിട്ടും, അപ്പൊ സ്ട്രാറ്റജികളെ ഫോളോ ചെയ്യാം, ബിസിനസ് സംരംഭങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാൻ പറ്റും അല്ലേ?
1: Absolutely. സ്ട്രാറ്റജികൾ എന്തായാലും ഉണ്ടാക്കിയെടുക്കണം, കൃത്യമായ സ്ട്രാറ്റജി ആവുകയും വേണം.
0: ബിസിനസ് വളരാനായിട്ട് ഇത്തരത്തിൽ സ്ട്രാറ്റജികൾ എത്രമാത്രം പ്രധാനമാണ്. നമ്മളുടെ കൂടെ ഇന്ന് എത്തിയിട്ടുള്ള അതിഥി AR രഞ്ജിത്ത് ആണ്. ഇനിയും കുറച്ചധികം കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാനായിട്ടുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സുനോ, കേട്ട്

സ്മാർട്ട് ടോക്ക്. ഒരു ബിസിനസ് ആരംഭിക്കുന്നു, അത് വളരാനായിട്ട് ഏതൊക്കെ തരത്തിൽ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും, എന്തൊക്കെ സ്ട്രാറ്റജികൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, ഈ വിഷയത്തിൽ സംസാരിച്ചുകൊണ്ട് ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് AR രഞ്ജിത്ത് ആണ്. അദ്ദേഹം ഒരു സ്ട്രാറ്റജി കൺസൾട്ടന്റ് ആണ്. ഇനി എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, നാട്ടിൽ ഒരു സമയത്ത് വൈറൽ ആയിട്ടുള്ള ഒരുപാട് ബിസിനസ്സിൽ ഇപ്പൊ ബൺമസ്കയൊക്കെ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും, പിന്നെ എല്ലാ മുക്കിലും മൂലയും

0: ഡിസൈനും ഒക്കെ അതുപോലത്തെ ബൺമസ്കാർ റിലേറ്റഡ് ആയിട്ടുള്ള കടകളും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു വൈറൽ ബിസിനസ് എന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അത് എത്രമാത്രം നിലനിൽക്കുന്നതാണ്?
1: ഇത് നല്ലൊരു ചോദ്യമാണ്. കാരണം ഏറ്റവും എളുപ്പമുള്ള പരിപാടി എന്ന് പറയുന്നത് കോപ്പി അടിക്കും.
0: കോപ്പി, അതെ അതെ.
1: അയാൾ ചെയ്യുന്ന സാധനം അതേപോലെ തന്നെ അടിച്ചു മാറ്റുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള പരിപാടി. പക്ഷെ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് നിലനിൽപ്പുണ്ടാവില്ല. എന്തുകൊണ്ടായിരിക്കും ആദ്യത്തെ ആ അവരുടെ ആ ബൺമസ്ക വൈറൽ ആയിട്ടുണ്ടാവുക? അത് ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കൊണ്ട് മാത്രമല്ല, അവര് പ്രസന്റ് ചെയ്ത രീതി, ആരാണത് പ്രസന്റ് ചെയ്തത്, ആ പ്രസന്റ് ചെയ്ത സാഹചര്യം, അവരുടെ ആ ബാക്ക് എൻഡ് സ്റ്റോറി, അവരുടെ വിഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി ഇതിനകത്ത് ഫാക്ടേഴ്സ് ആണ്. പക്ഷെ കാണുന്ന ആൾക്കാരുടെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ബൺമസ്ക അല്ലേ, ഞാൻ തുടങ്ങിയാലും വിജയിക്കും എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇത് ആദ്യം തുടങ്ങിയ ആൾക്ക് ഉള്ള വിഷനോ അയാളുടെ ഒരു സ്ട്രാറ്റജിയോ അയാൾ ആ പ്രൊഡക്റ്റിന് വേണ്ടി റിസർച്ചിന് വേണ്ടി എഫർട്ടോ ഇതൊന്നും അറിയാതെയാണ് നമ്മൾ ഇത് കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ അൾട്ടിമേറ്റ്ലി ആ കോപ്പി കറക്റ്റ് ആയിട്ടുള്ള കോപ്പി അല്ല, അതുകൊണ്ട് തന്നെ അത് സർവൈവ് ചെയ്യില്ല. അപ്പം ഒരിക്കലും ഒരു വൈറലായിട്ടുള്ള ബിസിനസിനെ ഫോളോ ചെയ്തു എന്ന് വിചാരിച്ച് അത് സക്സസ്ഫുൾ ആവണമെന്നില്ല. 99.99% അത് ഫെയിലിയർ ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ.
0: കാരണം അതിന്റെ വൈറാലിറ്റി നഷ്ടപ്പെടുന്ന സമയത്ത് പിന്നെ ആൾക്കാർ അതിന് അടുത്ത വൈറലിന്റെ പുറകെ പോവാണല്ലോ ചെയ്യുന്നത്.
1: അത്രേ ഉള്ളൂ. മാത്രമല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ ബൺമസ്കായില് എനിക്കൊരു വിഷൻ ഉള്ളത് കൊണ്ട് ആ ഒരു വൈബും ആ എനർജിയും ആണ് ആക്ച്വലി സ്പ്രെഡ് ആയത്. വേറൊരാളത് കോപ്പി ചെയ്യുമ്പോ എന്റെ വിഷൻ അവർക്ക് ഇല്ല.
0: അതെ അതെ അതെ, ശരിയാണ്.
1: ഒരു കോപ്പി പ്രൊഡക്റ്റ് മാത്രമാണ്.
0: ചിലപ്പോ ആ ഒരു സ്നേഹം ഉണ്ടാവില്ല. എനിക്ക് എന്റെ പ്രോഡക്റ്റിനോടുള്ള സ്നേഹം ആയിരിക്കത്തില്ലല്ലോ മറ്റൊരാൾക്ക് അതിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്, അല്ലെ?
1: വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു, ഞാൻ എന്റെ സ്നേഹത്തോടു കൂടിയേ കൊടുക്കുന്നേ, അതൊക്കെ ഫീൽ ചെയ്യും കസ്റ്റമറിന്.
0: അതെ,
1: അങ്ങനെ ഫീൽ ചെയ്തിട്ടാണ് ഇത് വൈറലാവുന്നത്. ടിവിയിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ കാണുന്ന ഒരാൾക്ക് ആ ഫീൽ കിട്ടത്തില്ല. വിചാരിക്കുന്ന ബൺമസ്ക് എന്തോ സംഭവം ആയതുകൊണ്ടാണ് വൈറലാവുന്നത്. നോട്ട് അറ്റ് ഓൾ.
0: അപ്പൊ ഒരു സംരംഭകന് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റീസ് എന്താണ്? എന്താണ് ഒരു സംരംഭകന്റെ ഏറ്റവും മികച്ച ക്വാളിറ്റീസ്?
1: സംരംഭകൻ ശരിക്കും പറഞ്ഞ ഒരു എംപ്ലോയി എംപ്ലോയർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. എളുപ്പമല്ല, കാരണം മലയാളികൾക്ക് പൊതുവേ ഒരു എംപ്ലോയർ മൈൻഡ് സെറ്റ് കുറവാണ്. നമുക്ക് അതിൽ കാരണമുണ്ട്. കാരണം എന്താ വെച്ചാൽ, സാധാരണ ഒരു ആവറേജ് ഒരു മലയാളി ഫാമിലിയിലെ കുട്ടികളോട് അച്ഛനമ്മമാർ പറഞ്ഞിരുന്നത് പണ്ട് കാലത്തൊക്കെ, ഇപ്പൊ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്, പണ്ടുകാലത്ത് മര്യാദയ്ക്ക് പഠിച്ചില്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടില്ല എന്നുള്ളത്.
0: അത് ശരിക്കും പറഞ്ഞ ഏറ്റവും എന്താ പറയാ, ഏറ്റവും നെഗറ്റീവ് ഒരു തോട്ട് ആയിരുന്നു എന്നുള്ളത് പിന്നീടാണ് മനസ്സിലാക്കുന്നത്, അല്ലെ?
1: നെഗറ്റീവ് തോട്ട് അല്ലേ. കാരണം ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മള് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് ഉതുക്കുക എന്നാണ് അർത്ഥം ശരിക്കും പറഞ്ഞാൽ. അപ്പം നമ്മൾ ജനിച്ചു വളരുന്നതിന് ഒരു എംപ്ലോയി മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ്. എംപ്ലോയി മൈൻഡ് സെറ്റിന്റെ ഒരു പ്രത്യേകത, അഗൈൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം, നമ്മൾ റിസ്ക് എടുക്കില്ല എന്നുള്ളതാണ്. എഡ്യൂക്കേറ്റഡ് പിന്നെ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ജോലി കിട്ടും, നിങ്ങൾക്ക് സർവൈവ് ചെയ്ത് പോകാനുള്ള പൈസ കയ്യിൽ കിട്ടും, പിന്നെ എന്തെങ്കിലും റിസ്ക് എടുക്കുന്നു. അത് നമ്മുടെ വീട്ടുകാരോ നാട്ടുകാരോ ഒന്നും സമ്മതിക്കില്ല നമ്മളെ റിസ്ക് എടുക്കാൻ. അപ്പം ഓൺട്രപ്രണർക്ക് ആദ്യം ഉണ്ടാവേണ്ട ട്രെയിറ്റ് റിസ്ക് ടേക്കിംഗ്
0: മെന്റാലിറ്റിയാണ്.
1: റിസ്ക് എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ. അതുകൊണ്ടാണ് കേരളത്തിലെ വളരെ ചെറിയ ശതമാനം ആൾക്കാർ മാത്രം ഓൺട്രപ്രണേഴ്സ് ആവുന്നത്. റിസ്ക് നമ്മൾ റിസ്ക് എടുക്കില്ല. നമുക്ക് എന്തിനാ റിസ്ക് എടുക്കുന്നത്? കേരളത്തിലുള്ള ഒരു ആവറേജ് മനുഷ്യരെ സംബന്ധിച്ചുള്ള ഒരു റിസ്ക് എടുക്കാണ്ട് അവന് ജീവിച്ചു പോകാനുള്ള സെറ്റപ്പ് ഉണ്ട്. നമുക്ക് സുഖമായിട്ട്, ഞാൻ പറയുന്ന ഒരാളുടെ ജീവിതം കഴിക്കാൻ പോകാൻ കേരളത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന്. അപ്പം അവൻ റിസ്ക് എടുക്കില്ല. അപ്പൊ റിസ്ക് ആണ് ഫസ്റ്റ് എലമെന്റ്. സെക്കൻഡ് എലമെന്റ് നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. അപ്പൊ ഇന്ന് ഇപ്പൊ നമ്മൾ ഈ സ്റ്റാർട്ടപ്പിലൊക്കെ വലിയ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നു, വിസിസ് വരുന്നു, പിഇസ് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ, ഇതൊക്കെ ടെക്നിക്കാലിറ്റി പറയുമ്പോഴും അൾട്ടിമേറ്റ്ലി ഈവൺ ഒരു ഏഞ്ചൽ ഇൻവെസ്റ്ററോ വിസിയോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നോക്കാൻ പോകുന്ന ഐഡിയയിൽ പോലും അല്ല, ഫൗണ്ടർ ആരാണ്, അവന്റെ സ്കില്ല് കപ്പാസിറ്റി എന്താണ്, അവന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്താണെന്നുള്ളതാണ്. ഓൺട്രപ്രണർ ഞാൻ ലീഡർ ആണെങ്കിൽ എന്താ വെച്ചു, ഞാൻ ടീമിനെ ഞാൻ ഉണ്ടാക്കിക്കോളും, ഞാൻ അവരെ ഇൻസ്പയർ ചെയ്തോളും, ഞാൻ അവരെ കൊണ്ട്സീപ്പിച്ചോളും. റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റിയും ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ്. നിങ്ങൾ നമുക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ താഴെ വരുന്ന ഒരു കാര്യമാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡെലിഗേറ്റീവ്സ് നമ്മൾ ഓൺ ദ ബിസിനസ് ആയിക്കോളും. നമ്മൾ പിന്നെ ലേണിംഗ് വളരെ പ്രധാനമാണ്. സ്ഥിരമായി കണ്ടിന്യൂസ് ലേണിംഗ് ഉണ്ടാവണം. അപ്ഡേറ്റഡ് അല്ലെങ്കിൽ ബിസിനസ്സുകൾ, ഇപ്പോ പഴയ കാലത്ത് നമ്മുടെ വീടിന്റെ ഒക്കെ അടുത്തുണ്ടായിരുന്ന തുണിക്കടകളും ഷോപ്പുകളും ഒക്കെ ഇപ്പൊ ഏതാണ്ട് പൂട്ടിപ്പോയി കാണും. അപ്ഡേറ്റഡ് അല്ല.
0: തീർച്ചയായിട്ടും
1: എല്ലാ ബിസിനസ്സുകളും ഉറപ്പായിട്ടും ഇല്ലാതാവും.
0: ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യം ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം തന്നെയാണോ?
1: ഉറപ്പായിട്ടും. എല്ലാ ദിവസവും ഒരു എനിക്ക് തോന്നുന്നൊരു 8-10 മെസ്സേജെങ്കിലും വരും നമുക്ക് പല സോഷ്യൽ മീഡിയയിലായിട്ടും ഫോണിലൊക്കെ ആയിട്ട്. നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ബിസിനസ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ തന്നെ അവരവരുടെ ബാക്ക്ഗ്രൗണ്ടോ ഒരു പരിപാടിയും പറയാതെയാണ് അവർ ചോദിക്കുന്നത്. ഞാൻ പറയുമ്പോൾ ഞങ്ങൾക്കൊരു ഫ്രെയിം വർക്ക് നമ്മൾ തന്നെ വികസിപ്പിച്ചിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ബിസിനസ്സിന്. പെമി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. പാഷൻ ഉണ്ടാവണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഒരു താല്പര്യം, പാഷൻ ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇൻട്രസ്റ്റ് എങ്കിലും ഉണ്ടാവണം. അടുത്ത് ഈ എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ഓർ എക്സ്പെർട്ടീസ് ആണ്. നമ്മൾ പുതിയ ഒരു മേഖലയിലേക്ക് വരുവാണ്, നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ലെങ്കിൽ അതിനകത്തുള്ള ആൾക്കാർ മിക്കവാറും നമ്മളെ പറ്റിച്ചിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ച് പഠിക്കണം, ഒരു എക്സ്പീരിയൻസ് വേണം, എക്സ്പെർട്ടീസ് ഉണ്ടാവണം. അല്ലെങ്കിൽ എന്തുണ്ടാവും, ഇവഞ്ച്വലി നിങ്ങൾ ആദ്യത്തെ രണ്ടോ മൂന്നോ വർഷം ഇത് ഉണ്ടാക്കാനായിട്ടായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. അടുത്തത് എം ആണ്, എം മാർക്കറ്റ് കണ്ടീഷൻസ് ആണ്. ഇന്നും മാർക്കറ്റുള്ള ഒരു സ്ഥാനത്തിന് നാളെ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങാൻ പോകുന്ന മേഖലയ്ക്ക് ഇപ്പൊ മാർക്കറ്റ് ഉണ്ട്, കറക്റ്റ് ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട്, മാർക്കറ്റിൽ ഒരു ആവശ്യകത ഇതിനുണ്ട്, ഒരു റിയൽ പെയിൻ ഉണ്ട്, നീഡ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ആൻഡ് ഐ ഈസ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങൾ ഇത് ഈ മുമ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ, പാഷൻ ഉണ്ട്, എക്സ്പെർട്ടീസ് ഉണ്ട്, മാർക്കറ്റും ഉണ്ട്, ഈ പ്രൊഡക്റ്റിനെ പൈസ ഇല്ലാതെ പോയിട്ട് നിങ്ങൾക്ക് ഇതങ്ങ് വിജയിപ്പിക്കാമെന്നൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ പ്രശ്നമാണ്. പൈസ ഇല്ലാതെ ഒന്നും നമുക്ക് ഒരു സ്ഥാപനം മാർക്കറ്റ് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ പൈസ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവണം, നിർബന്ധമൊന്നുമില്ല. ലോൺ എടുക്കാം, അല്ലെങ്കിൽ വേറെ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിക്കാം, സോഴ്സ് ചെയ്യണം.
0: ഓക്കെ,
1: ഫോർ എക്സാമ്പിൾ എല്ലാ ബിസിനസിനും ഒരു ക്രിട്ടിക്കൽ മിനിമം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു എഫ് എം സി ജി ബ്രാൻഡ് ഫുഡ് ബ്രാൻഡാണെന്ന് വിചാരിച്ചോളൂ, ഒരു സ്പൈസ് ബ്രാൻഡോ അല്ലെങ്കിൽ ഫുഡ് ബ്രാൻഡോ ആണ്, കേരളം മുഴുവൻ നിങ്ങൾക്ക് ഒരു ബ്രാൻഡാക്കി മാറ്റണം. അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ട ഒരു ക്രിട്ടിക്കൽ മിനിമം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഒരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഇടുന്ന പൈസ മുഴുവൻ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം എല്ലാ ബിസിനസ്സുകൾക്കും ഓരോന്നിനും വ്യത്യസ്തമായിരിക്കും. ഒരു തമ്പറുണ്ട്, ഒരു ക്രിട്ടിക്കൽ മിനിമം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ ഞങ്ങൾ സാധാരണ എൻകറേജ് ചെയ്യാറില്ല. നിങ്ങളുടെ ഈ പൈസ നിങ്ങൾക്ക് സോഴ്സ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങരുത്, നിങ്ങൾ വേറെ ഏതെങ്കിലും ബിസിനസ്സിലേക്ക് ഇറങ്ങണം എന്നാണ് പറയാനുള്ളത്. അതാണ് ഐ എന്ന് പറയും. പാഷൻ ഇല്ലെങ്കിൽ ഇറങ്ങരുത്, എക്സ്പെർട്ടീസ് ഇല്ലെങ്കിൽ ഇറങ്ങരുത്, മാർക്കറ്റ് കണ്ടീഷൻസ് കറക്റ്റ് അല്ലെങ്കിൽ ഇറങ്ങരുത്, ആവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇല്ലെങ്കിലും ഇറങ്ങാൻ പാടില്ല. നാലും ഉണ്ടെങ്കിൽ ഇറങ്ങും.
0: ഓക്കെ, അപ്പൊ നിങ്ങളെ എങ്ങനെ കോൺടാക്ട് ചെയ്യാം? നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലേക്ക് വന്ന
1: ബ്രഹ്മ ബിസിനസ് ഇൻസൈറ്റ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. എന്റെ എ ആർ രഞ്ജിത്ത് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ഉണ്ട്, അതുപോലെ രഞ്ജിത്ത് ബ്രഹ്മ എന്ന് സെർച്ച് ചെയ്താൽ എല്ലാ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ആക്റ്റീവ് ആണ്. ഇതിലൂടെ ഒക്കെ നമ്മളെ റീച്ച് ചെയ്യാം. നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, www.brahmaglobal.com. അതിനകത്ത് കൂടി നമ്മളെ ബന്ധപ്പെടാം. അതിനകത്ത് വാട്സപ്പ് ലിങ്കുകളും അതുപോലെ നമ്മുടെ കോൺടാക്ട് ലിങ്ക്, നമുക്ക് കസ്റ്റമർ കെയർ ഡിപ്പാർട്ട്മെന്റ് നമ്പറും ഒക്കെ അവൈലബിൾ ആണ്. അതായത് ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പാണെങ്കിൽ ഇവിടെ ആ പ്രൊജക്ടിന്റെ ഫീസിബിലിറ്റി സ്റ്റഡി, മാർക്കറ്റ് സർവേ, ബിസിനസ് പ്ലാൻ, ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് പോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അത് തിയററ്റിക്കലി അല്ല, വളരെ പ്രാക്ടിക്കലി എങ്ങനെ ചെയ്യാം എന്നുള്ളത് വെച്ചിട്ടാണ്. ഇപ്പൊ ഒരു സ്റ്റാർട്ടപ്പിനാണെങ്കിൽ അവർക്ക് വേണ്ട പിച്ച് ഡെക്ക്, ഇൻവെസ്റ്റർ പ്രപ്പോസൽ, അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നു. അതേസമയം റണ്ണിംഗ് ആയിട്ടുള്ള ബിസിനസ്സുകൾക്കാണ് നമ്മൾ കൂടുതൽ സർവീസുകളും കൊടുക്കുന്നത്. കാരണം റണ്ണിംഗ് ബിസിനസ്സുകളിൽ ചിലപ്പോൾ അവർക്ക് ഒരു ബ്രാൻഡിങ് ആവശ്യമായിട്ട് വരും, അവരുടെ സിസ്റ്റംസ് കറക്റ്റ് ആക്കേണ്ടി വരും.
0: മിക്ക
1: സ്ഥലങ്ങളിലും സിസ്റ്റംസ് കറക്റ്റ് ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കംപ്ലീറ്റ് ഓട്ടോമേഷൻ, ഒരു ബിസിനസിന്റെ കംപ്ലീറ്റ് ഓട്ടോമേഷൻ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഓട്ടോമേഷൻ മാത്രം നമ്മൾ 1500 കൂടുതൽ കമ്പനികളുടെ ചെയ്തിട്ടുണ്ട്.
0: ബിസിനസ്
1: പ്രോസസ് റീഎഞ്ചിനീയറിംഗ് എന്നാണ് പറയുന്നത്. പ്രോസസ്സിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണത്. നമ്മളുടെ ഒരാള് അവിടെ ചെന്ന് ഓരോ പ്രോസസ്സുകളും കൃത്യമായി പഠിച്ച് എവിടേക്കാണ് ഗ്യാപ്പ് എന്ന് മനസ്സിലാക്കി പ്രോസസ്സുകൾ കറക്റ്റ് ചെയ്ത് അതിനെ ഒരു ടെക്നോളജി ഇന്റഗ്രേഷൻ വേണമെങ്കിൽ അത് ചെയ്ത് കംപ്ലീറ്റ്ലി ആ ഒരു ബിസിനസ്സുകാരനെ ഓൺ ദ ബിസിനസ് ആക്കുന്ന പ്രോസസ്സാണ്. ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറക്കും.
0: ഇനിയിപ്പോ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ വീഡിയോസിലെ കുറച്ച് കൗതുകമുള്ള കുറെ കോണ്ടന്റുകൾ ഉണ്ടായിരുന്നു, അപ്പൊ അത് ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ചോദിക്കാന്ന് വിചാരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് പാട്ട് വെച്ചിട്ട് നിങ്ങൾ ഓഫീസിൽ ജോലി ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് പാട്ടിനകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്, അപ്പൊ നമുക്ക് പാട്ടില്ലാതെ മുന്നോട്ട് കാര്യങ്ങൾ പോവില്ല. പക്ഷെ നമ്മളെ കേൾക്കുന്ന ആളുകളുണ്ടാവും, ചില ആളുകൾ പാട്ട് വെച്ച് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, ചിലർക്ക് പാട്ട് പറ്റില്ലാത്ത ആളുകളുണ്ടാവും, ഒന്ന് വോളിയം കുറയ്ക്കും എന്ന് പറയുന്ന ആളുകളുണ്ടാവും. ആ ഒരു വീഡിയോ കോണ്ടന്റിന്റെ പിന്നിലെ കാര്യം ഒന്ന് പറയാമോ?
1: എന്താ വെച്ചാൽ ഇത് ഈ ഓഫീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങൾ, പല സ്ഥലങ്ങളിലും ഈ ഇത് കോൺഫ്ലിക്ട് ഒക്കെ ഉണ്ടാവുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പാട്ട് വയ്ക്കുന്നു, നേരത്തെ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് ഇഷ്ടം, ചില ആൾക്കാർക്ക് ഇഷ്ടാവില്ല. ശരിക്കും പാട്ട് നമ്മുടെ പ്രൊഡക്ടിവിറ്റിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് അറിയാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പം ഈ ഓഫീസ് സ്പേസിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമ്മൾ ബോധകരമാണ്. കാരണം നമ്മൾ ഓഫീസിലെ സിസ്റ്റംസ് ഉണ്ടാക്കുമ്പോൾ, പോളിസീസ് ഉണ്ടാക്കുമ്പോൾ, ഞങ്ങള് എച്ച് ആർ പോളിസീസ് ഒക്കെ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം പോളിസീസിൽ കൃത്യമായി ഡിഫൈൻ ചെയ്യണം, സാലറി എപ്പോ കൊടുക്കണം, എത്ര ലീവ് കൊടുക്കണം, എങ്ങനെയാണ് ലീവ് കൊടുക്കേണ്ടത്, ലേറ്റ് ആയി വന്നാൽ എന്താണ് പ്രശ്നം, പാട്ട് വെച്ചാൽ പ്രശ്നം, അവിടെ ഇതെല്ലാം ക്ലാരിറ്റി കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ട് ഇതിനൊക്കെ എങ്ങനെ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളത് പലപ്പോഴും ചെറിയ ചെറിയ വെയിലുകളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അതാണ് ഇതിന്റെ പിന്നിലെ ചേതോ വികാരം.
0: അപ്പൊ ഇതിൽ പാട്ട് വെക്കുന്നത് ഏത് മേഖല? ഫോക്കസ്ഡ് ആവുന്ന ആളുകൾ പാട്ട് അധികം കേൾക്കാതിരിക്കുന്നതാണ്. എന്താണ് അതിന്റെ?
1: നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ജോലികൾ ചെയ്യുന്ന ഒരാളാന്ന് വിചാരിച്ചോളൂ. ഡാറ്റ എൻട്രി പോലുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ജോലികളാണെങ്കിൽ അതിന് വലിയ തോട്ട് പ്രോസസ് ആവശ്യമില്ല. അപ്പൊ അതിൽ പാട്ട് കുഴപ്പമില്ല, പാട്ട് അതിന് ഇൻട്രസ്റ്റ് ഇല്ല. അതേസമയം നമ്മള് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് ചിന്ത ആവശ്യമുള്ള ജോലികൾ ചെയ്യുമ്പോൾ പാട്ട് വെക്കാതിരിക്കുന്നതാണ് ആക്ച്വലി നല്ലത്. കാരണം നമ്മുടെ ഫുൾ ഫോക്കസ് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ജോലിയിൽ തന്നെ ആവശ്യമുണ്ട്. അപ്പോ ഇപ്പൊ പാട്ട് വെക്കുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ റിപ്പീറ്റഡ് ജോലികൾ ചെയ്യുന്ന ആൾക്കാരെ ഒരു ബാഗിൽ ഇരുത്തിയിട്ട് അവർക്ക് പാട്ട് വെച്ച് കൊടുക്കാൻ കുഴപ്പമില്ല. പക്ഷെ ഈ കസ്റ്റമർ കെയർ ഡിപ്പാർട്ട്മെന്റ് തന്നെ വേറൊരു സെപ്പറേറ്റ് റൂമിലോ ഹോളിലോ ആയിരിക്കണം ഇരുത്തേണ്ടത്. അവർക്ക് പാട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ ബാക്ക്ഗ്രൗണ്ടിൽ വളരെ സൂതിങ് ആയിട്ടുള്ള ഒരു മ്യൂസിക് അതായത് ചെറുതായിട്ട് പ്ലേ ചെയ്താൽ
0: നന്നായിരിക്കും. ഓക്കെ, ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഐഡിയ കൂടുതൽ ഉണ്ടായിരിക്കും. ഇപ്പൊ നമുക്കാണെങ്കിലും പല ഐഡിയാസ് ആണ്, നമ്മൾ നാല് പേര് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 4000 ഐഡിയ ചിലപ്പോൾ വന്നോന്നിരിക്കും. എന്നിട്ട് ആ ഒരു വീഡിയോയില് രജിത് പറയുന്നുണ്ട് ഐഡിയ കൂടുതലുണ്ട്, പക്ഷെ ഇറങ്ങി പണിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത്. ഈ ഐഡിയ കൂടുതലുള്ളവരോട് എന്താ പറയാനുള്ളത്?
1: ഐഡിയ കൂടുതലുള്ളവരോട് ചിന്ത കുറച്ച് കുറയ്ക്കാനാണ് എന്റെ അഭിപ്രായം. കാരണം
0: ഞാൻ വർഗത്തിൽപ്പെട്ട ആളാണ്.
1: നമുക്ക് നമ്മളൊരു ഫാന്റസി വേൾഡിലാണ് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ നമ്മൾ പല പല ഐഡിയാസ് ഓരോ ദിവസവും കാലത്തൊരു ഐഡിയ പിറ്റേ ദിവസം വേറെ ഐഡിയ ആയിട്ട് വരും. ഈ ഐഡിയ ഒന്ന് ഈ പണ്ട് നമ്മൾ പറഞ്ഞ 500 നോട്ട് നമ്മൾ കീശയിൽ വെച്ചതുകൊണ്ട് കാര്യമില്ല, അപ്പൊ കടലാസിന്റെ വില മാത്രമേ ഉള്ളൂ. ഇതെടുത്ത് ഉപയോഗിക്കുമ്പോഴാണല്ലോ അതിന് വിലയാവുന്നത്.
0: സത്യം
1: പറയുന്ന പോലെ ഐഡിയ തലയിൽ വെച്ചത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. എപ്പോഴാണോ അതെടുത്ത് ഇംപ്ലിമെന്റ് ചെയ്ത് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോഴേ ഈ സാധനത്തിന് വാല്യൂ ഉള്ളൂ.
0: അടിപൊളി.
1: ഒരുപാട് ഐഡിയകൾ ഉണ്ടാക്കുന്നതിനേക്കാൾ എപ്പോഴും ഒരു ഐഡിയ എടുത്ത് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനോടാണ് എനിക്ക് താല്പര്യമുള്ളത്. അതാണ് ഞാൻ എൻകറേജ് ചെയ്യുകയും ചെയ്യുള്ളൂ.
0: ശരിക്കും ഒരു സപ്പോർട്ടീവ് എൻവയോൺമെന്റ് ഓഫീസിൽ എങ്ങനെയായിരിക്കണം എന്നാണ് അഭിപ്രായം? അത് ഓരോ മേഖല അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും, എങ്കിലും ഒരു കോമൺ അഭിപ്രായം എന്താണ്?
1: സ്റ്റിൽ എന്റെ ഞാൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൾച്ചർ ഫോളോ ചെയ്യും, അത് പ്രീച്ച് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. ഓഫീസ് ഒരു ഫൺ കൾച്ചറുള്ള ഒരു സ്ഥലമായിരിക്കണം, ഹാപ്പി കൾച്ചർ ആയിരിക്കണം. കാരണം ഇപ്പൊ എന്റെ കൂടെയുള്ള ആളുകൾക്ക് വർക്ക് ചെയ്യണമെന്ന് തോന്നണമെങ്കിൽ, ജെനുവിൻലി തോന്നണമെങ്കിൽ, അവര് പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ചിലപ്പോൾ പേടിച്ചിട്ട് വർക്ക് ചെയ്യുമായിരിക്കും. അവർ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളതും മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളതായിട്ടുള്ള എൻവയോൺമെന്റ് ആണ്. അവർക്കൊരു ഓണർഷിപ്പ് കിട്ടുന്നുണ്ട്, അവർക്ക് ജോബിനകത്ത് ക്ലാരിറ്റി ഉണ്ട്. അവര് ഒരു പെർട്ടിക്കുലർ ഒരു ടാർഗറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചീവ്മെന്റ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഗ്രോത്ത് ഉണ്ട്, അവർക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഓഫീസ് ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലമാക്കി മാറ്റാം. അപ്പം ശരിക്കും ഒരു ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള, ഹാപ്പിനെസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ് എല്ലാ ഓഫീസുകളിലും ബിൽഡ് ചെയ്യേണ്ടത്. പല സ്ഥലങ്ങളിലും ഇത് അറിയാതെ മാനേജേഴ്സിന്റെ പ്രശ്നമാണ്, പലരും റണ്ണിങ് ആയിട്ടുള്ള രീതിയിലൊക്കെയാണ് എംപ്ലോയീസിനോട് പെരുമാറുന്നത്. തീർത്തും തെറ്റാണ്. അതുകൊണ്ട് ചിലപ്പം വളരെ ഷോർട്ട് ടേം ആയിട്ട് എന്തെങ്കിലും റിസൾട്ട് കിട്ടാം, പക്ഷെ ലോങ് ടേമിലേക്ക് ഒരു ഹാപ്പി കൾച്ചറുള്ള ഓഫീസ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മിക്കവാറും എല്ലാ പുതിയ കോർപ്പറേറ്റ്സും ആ ഒരു ഫിലോസഫി ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്.
0: തീർച്ചയായിട്ടും
1: ഹെൽപ്പ് ചെയ്യുന്നത് ഹാപ്പി കൾച്ചർ ബിൽഡ് ചെയ്യാനാണ് ഓഫീസുകളിൽ. നമുക്ക് അതിന് സെപ്പറേറ്റ് ഒരു സർവീസ് തന്നെയുണ്ട്, കൾച്ചർ ഉണ്ട് ഓഫീസ് എന്നുള്ളത്.
0: അതായത് എങ്ങനെയാണ് ഒരു ഹാപ്പിനെസ്സിൽ ഒരു ഓഫീസ് കൊണ്ടുപോകാനുള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ പറഞ്ഞു കൊടുക്കും.
1: എക്സാക്ട്ലി.
0: ഓ അടിപൊളി.
1: മാത്രമല്ല ഇംപ്ലിമെന്റ് ഹാൻഡ് ഹോൾഡ് ചെയ്യും ചെയ്യും, അതിനുള്ള പോളിസീസ് ഉണ്ടാക്കും, ടാഞ്ചിബിൾസ് ഉണ്ടാക്കും, അവരെ ട്രെയിൻ ചെയ്യും, എല്ലാം ചെയ്യും.
0: ഈ പറഞ്ഞ എനിക്ക് രഞ്ജിത്തിന്റെ ഒരുപാട് വീഡിയോസ് കണ്ടപ്പോ എനിക്ക് തോന്നുന്നത് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും പറയാറുണ്ട്. എങ്ങനെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ കാര്യം, ഹെഡ് ടിൽറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഏത് മേഖലയിലാണെങ്കിലും ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വേണ്ടതിന്റെ ഒരു പ്രാധാന്യം എത്രമാത്രം വലുതാണ്?
1: അത് എനിക്ക് തോന്നുന്നു ഏറ്റവും നമ്മുടെ സ്കൂളുകളിലൊക്കെ ഏറ്റവും ആദ്യം പഠിപ്പിക്കേണ്ട കാര്യമാണ്.
0: സത്യം.
1: ഒരാളിപ്പോ നമ്മളെല്ലാവരും ജനിച്ചു വളരുമ്പോ തന്നെ ശരിക്കും പറഞ്ഞാൽ മരിക്കുന്നത് വരെ നമ്മൾ എന്താ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത്, മറ്റുള്ള ആൾക്കാരെ കൺവിൻസ് ചെയ്യാനും.
0: സത്യം സത്യം സത്യം. ട്രൂ അതെ.
1: നമ്മള് ജനിച്ചു വളരുമ്പോ ചിലപ്പോ അച്ഛനെ അമ്മേനെ ഇമ്പ്രസ് ചെയ്യാനായിരിക്കും, ടീച്ചറെ ഇമ്പ്രസ് ചെയ്യാനായിരിക്കും, കൂടെ ഉള്ളവരെ ഇമ്പ്രസ് ചെയ്യാനായിരിക്കും, സുഹൃത്തിനെ ഇമ്പ്രസ് ചെയ്യാനായിരിക്കും, ഹസ്ബൻഡിനെ ഇമ്പ്രസ് ചെയ്യാനായിരിക്കും, നാളെ വൈഫിനെ ഇമ്പ്രസ് ചെയ്യാനായിരിക്കും, പിന്നെ മക്കളെ ഇമ്പ്രസ് ചെയ്യാനായിരിക്കും. ബേസിക് ആയിട്ട് വേണ്ട സ്കില്ല് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ, നോ ഡൗട്ട്. അപ്പൊ അത് ഫോക്കസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ. ഒരു സംരംഭകന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രെയ്റ്റുകളിൽ ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ കമ്മ്യൂണിക്കേഷന്റെ ഒരു മെച്ചം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കിൽ. സ്കില് നമുക്ക് ഏത് സമയത്തും ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പൊ നമുക്ക് ഒരു 75-80 വയസ്സുള്ള ഒരാൾക്കും ഒരു 3 മാസം അധ്വാനിച്ചാൽ അയാൾക്ക് നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആവാം, ഒരു കുഴപ്പമില്ല.
0: അപ്പൊ എന്തായാലും വളരെ നല്ലൊരു ടൈം നമുക്ക് തന്നു, വളരെ മനോഹരമായിട്ട് സംസാരിച്ചു. ഞാനത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഒരുപാട് സന്തോഷം വളരെ മനോഹരമായ ഒരു സെഷൻ തന്നതിന്.
1: താങ്ക് യു സോ മച്ച്. വളരെ റെലവന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു, എനിക്ക് തോന്നുന്നു വളരെ എഫക്റ്റീവ് ആയിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായതിന് താങ്ക് യു സോ മച്ച്.
0: സ്ട്രാറ്റജി കൺസൾട്ടന്റ് ആയ AR രഞ്ജിത്ത്, അദ്ദേഹമായിരുന്നു ഇന്ന് നമ്മളുടെ കൂടെ എത്തിയത്. ഒരുപാട് പുതിയ പുതിയ ആശയങ്ങൾ അദ്ദേഹം നമ്മളിലേക്ക് ഷെയർ ചെയ്ത് തന്നു. ഇനി അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും കേൾക്കാം. സ്മാർട്ട് ടോക്കിലൂടെ കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
3: Uridu TV channel number 911.
4: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
5: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
6: ആക്ഷൻ
7: മുനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
6: ഹൊറർ,
8: തനിക്ക് പോകാൻ അനുവാദമില്ല.
5: ഓ ഡ്രാമ,
9: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
5: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
10: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
4: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
11: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം റിമി ടോമി.
12: You're listening to
11: റേഡിയോ സുനോ 91.7.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: എല്ലാവർക്കും നമസ്കാരം, ഇത് സച്ചിൻ വാര്യരാണ്. റേഡിയോ സുനു 91.7.
1: Chennai beats.
2: Tamil, head of the hour.
3: In the art of podumakkolanda.

0: 7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സ്കോർ ബോർഡ്, എൻ എക്സ്ക്ലൂസീവ് സ്പോർട്സ് റൗണ്ട് അപ്പ് ഷോ.
3: ചില പേരുകൾ നമ്മുടെ മനസ്സിൽ സ്നേഹത്തിന്റെ കഥകൾ എഴുതിക്കൊണ്ടേയിരിക്കും. സ്നേഹം കൊണ്ടും പ്രകടനങ്ങൾ കൊണ്ടും നമ്മുടെ ഹൃദയം കവർന്നെടുത്ത ഒരുപാട് മനുഷ്യന്മാരുടെ കഥ പറഞ്ഞു തുടങ്ങുന്ന ടൈമാണ്. ഹായ്, ഹലോ, വെൽക്കം ടു സ്കോർ ബോർഡ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഒരുപാട് മനോഹരമായിട്ടുള്ള ഫീലിങ്സുകൾ ഇങ്ങനെ നാവിലേക്ക് എത്തിച്ച് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കാതുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിരിക്കും ഇന്നത്തെ സ്കോർ ബോർഡിൽ ഒരുപാട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. കാരണം ഒരുപാട് ഒരുപാട് സന്തോഷവും അഭിമാനവും ഇഷ്ടമൊക്കെ തോന്നിയിട്ടുള്ള നിമിഷങ്ങളുണ്ട്. ഫുട്ബോൾ ചരിത്രത്തിൽ പുതിയ നാഴികക്കല്ല് സ്വന്തമാക്കിയ ഫുട്ബോളിൻ്റെ ഇതിഹാസം ലയണൽ മെസ്സിയുടെ മാന്ത്രികതയുടെ കഥ പറയാൻ വേണ്ടിയിട്ടുണ്ട്. എഴുതിത്തള്ളി കൂകി വിളിക്കാനിരുന്നവരുടെ മുൻപിലേക്ക് കൈയ്യടികളുമായിട്ട് തിരികെ വന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ആ ഒരു തിരിച്ചുവരവിൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ടുണ്ട്. കുഞ്ഞൻ രാജ്യമെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ നിന്നവരുടെ മുൻപിലേക്ക് ചെറുത്തുനിൽപ്പുകൾ കൊണ്ട് പോരാട്ട വീര്യത്തോടുകൂടി വീണ്ടും മത്സരങ്ങളിൽ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന കേവ് വെറുതെൻ്റെ ഐതിഹാസിക കാവ്യങ്ങൾ എഴുതി തീർക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഓരോ ടീമുകളും പ്രകടനങ്ങൾ കൊണ്ട് ഹൃദയത്തിൽ ഇടം നേടുമ്പോൾ ഓരോ താരങ്ങളും അവരുടെ പ്രകടനങ്ങൾ കൊണ്ട് നമ്മളുടെ മനസ്സിൽ പുതിയ പുതിയ മാന്ത്രികതകൾ ഇങ്ങനെ നിറച്ചു വെക്കുമ്പോൾ ആ ഓരോ കഥകളിലേക്കുമാണ് ഇന്ന് സ്കോർ ബോർഡ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സ്നേഹത്തിൻ്റെ ഇടത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ഓരോ പ്രിയപ്പെട്ട താരങ്ങളുടെയും കഥകളിലേക്ക് സ്പോർട്സ് ലോകത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഓടിച്ചാടി പോയിട്ട് വന്നാലോ. ഇത് സ്കോർ ബോർഡിൻ്റെ ടൈം. കൂടെ ഞാൻ അച്ചു ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: listening to.
1: Listening to.
2: Radio Suno.
1: Radio Suno 91.7 FM.
3: Qatar's happiness frequency.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
6: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
7: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
8: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
9: ഹായ്, ഞാൻ സലീം കൊടുത്തു.
1: You are listening to Radio Suno 91.7.

0: Scoreboard, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. കേട്ട് കേട്ട് കൂട്ടിക്കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫുട്ബോൾ ലോകത്തെ കഥകളിലേക്ക്, ഫിഫ വേൾഡ് കപ്പിന്റെ ആവേശത്തിലേക്കൊക്കെ നമ്മളിങ്ങനെ നടന്നു നീങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ ഓരോ കഥകൾക്കും അതിൻ്റെതായ ആവേശം ഉണ്ടായതുകൊണ്ട് തന്നെ എവിടെ തുടങ്ങണം, എവിടേക്ക് പോകണമെന്നുള്ളൊരു വലിയ കൺഫ്യൂഷനാണ്. കാരണം പല ഇതിഹാസ താരങ്ങളും, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന താരങ്ങളും വലിയ വലിയ റെക്കോർഡുകളിലേക്ക് എത്തുമ്പോൾ ആരുടെ റെക്കോർഡ് ആദ്യം പറഞ്ഞു കൊടുക്കണം. എന്തായാലും ആദ്യം റെക്കോർഡ് നേടിയ കഥ തന്നെ ആദ്യം പറഞ്ഞു കൊടുക്കാം. സാക്ഷാൽ ലയണൽ മെസ്സി. ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈമാണ്. പക്ഷേ മെസ്സി എന്ന് പറയുന്ന പേര് എപ്പോഴും നമ്മളെ ഞെട്ടിച്ചിട്ടേ ഉള്ളൂ. എപ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ ഇടം നെഞ്ചിൽ ഇടം കാലുകൊണ്ട് മാന്ത്രികതകൾ തീർത്തിട്ടേ ഉള്ളൂ. ആ മാന്ത്രികത വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഗ്രൗണ്ടിൽ വീണ്ടും ഇതിഹാസ കാവ്യങ്ങൾ തീർത്തുകൊണ്ട് ലയണൽ മെസ്സിയുടെ ചൈത്രയാത്ര ഇങ്ങനെ മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കും. അർജന്റീന ടീമിന്റെ എല്ലാ ബാധ്യതകളും സ്വന്തം ചുമലിലേറ്റിക്കൊണ്ട് ആ ഒരു ടീമിന്റെ സ്വപ്നങ്ങളുമായിട്ട് അയാൾ പറന്നുയർന്നുകൊണ്ടേയിരിക്കും. 1986 2002 ഖത്തറിൽ വെച്ചിട്ട് അർജന്റീനയ്ക്ക് കിരീട സ്വപ്നം യാഥാർത്ഥ്യമാക്കി കൊടുത്ത നായകൻ ലയണൽ മെസ്സി ഇതാ വീണ്ടും സ്വപ്നങ്ങളിലേക്ക് നടന്നു നീങ്ങുന്ന സമയത്ത് എത്ര ഗംഭീരമായിട്ടാണ് ഈ ഒരു സീസണിൽ ഉടനീളം മെസ്സി ആ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. 5 goals ആദ്യത്തെ 2 മത്സരങ്ങളിൽ നിന്ന് നേടുന്നു, ഒരു ഹാട്രിക് സ്വന്തമാക്കുന്നു. 6th വേൾഡ് കപ്പാണ്. ഇത്രയും വേൾഡ് കപ്പുകൾക്കിടയിൽ ഒരു ഹാട്രിക് ഇല്ലാത്തത് മെസ്സിക്ക് മാത്രമാണ്. മെസ്സിക്ക് ഒരു ഹാട്രിക് ഇല്ല എന്നൊക്കെയുള്ള അവഗണനകൾക്ക് ഹാട്രിക് അടിച്ചുകൊണ്ട് തന്നെ മറുപടി പറയുന്നു. ഓരോ ഗോളുകളിലും നമ്മൾ ആ ഒരു സൗന്ദര്യം കാണുന്നു. ഒരു പെനാൽറ്റി മിസ് ചെയ്യുമ്പോൾ കളിയാക്കാൻ വന്നവരുടെ മുൻപിലേക്ക് നിമിഷ നേരം കൊണ്ട് കൃത്യമായ ഗോൾ ഫിനിഷിംഗ്, ഗോൾ മികവുകൾ കൊണ്ട് മറുപടി പറയുന്നു. വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ എന്ന് പറയുന്ന നാഴികക്കല്ല്. ജർമ്മനിയുടെ സൂപ്പർ സ്റ്റാറും ക്ലോസെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ആ ഒരു സ്വപ്ന നേട്ടത്തിലേക്ക് അദ്ദേഹം നടന്നു നീങ്ങുമ്പോൾ അതെത്ര സൗന്ദര്യമുള്ള, എത്ര മനോഹരമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു അല്ലേ. ഫുട്ബോൾ ലോകം അത്രമാത്രം മനോഹരമായിട്ടുള്ള കാവ്യം എഴുതിക്കൊണ്ടേയിരിക്കുകയാണ് മെസ്സി എന്ന നായകനെ ചേർത്ത് പിടിച്ചുകൊണ്ട്. അതുമാത്രമല്ല, വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള നായകൻ കൂടിയാണ് മെസ്സി. ആ ഒരു നേട്ടങ്ങളൊക്കെ ആയിട്ട് ലയണൽ മെസ്സിയുടെ ചൈത്രയാത്ര മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും ഈ ഒരു വേൾഡ് കപ്പ് വേദിയിൽ നമ്മളെ വിസ്മയിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ ഞെട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഹൃദയം കവർന്നെടുക്കാൻ വേണ്ടിയിട്ട് ആ പേരുണ്ടാകും, ലയണൽ മെസ്സി. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സുനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: നമസ്കാരം, ഞാൻ സുരഭി ലക്ഷ്മിയാണ്.
2: കളിയാക്കിക്കോളൂ, കളിയാക്കിക്കോളൂ, ഇനിയും കളിയാക്കിക്കോളൂ. ആ കളിയാക്കലുകൾക്കെല്ലാം മറുപടി ഇതിലും പവർഫുൾ ആയിരിക്കും. വെൽക്കം ബാക്ക്, ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഈ വാക്കുകളായിരിക്കും ഒരുപക്ഷെ തുടരെ ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാകുക. റൊണാൾഡോവിന്റെ കാലം കഴിഞ്ഞു, 41 വയസ്സിലൊന്നും വേൾഡ് കപ്പിൽ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്ന് പറഞ്ഞവരുടെ മുൻപിലേക്ക് തുടരെ ഗോളുകൾ അടിച്ചുകൊണ്ട് ടീമിനെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് എത്തിച്ചുകൊണ്ട് 6 മിനിറ്റ് തൊട്ട് തുടങ്ങി 90 മിനിറ്റ് വരെ ഗ്രൗണ്ടിൽ നിറഞ്ഞു കളിച്ച ഒരൊറ്റ പേര് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ഈ സമയത്തും തിരിച്ച് വിമർശകർക്ക് പല കാര്യങ്ങളും പറയാനുണ്ടാവും. പോർച്ചുഗൽ ടീം മുഴുവൻ ഹാട്രിക്കിന് വേണ്ടിയിട്ട് ശ്രമിച്ചു, അവസരങ്ങൾ കൊടുത്തു, അവസരങ്ങളൊക്കെ മിസ്സാക്കി എന്നുള്ളത്. പക്ഷെ ഒരു സ്ട്രൈക്കറിന് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം തൻ്റെ ടീമിന് ചെയ്തുകൊണ്ട് എത്ര മനോഹരമായിട്ടായിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇന്നലെ ആ ഒരു ടീമിനെ നിയന്ത്രിച്ചത്, അല്ലെങ്കിൽ ഇന്നലെ ആ ഒരു ടീം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയിലേക്ക് പന്തെത്തിച്ചത്. എന്താണോ കോങ്കോയ്ക്കെതിരെ സംഭവിച്ചപ്പോൾ നമ്മൾ മിസ്സായത്, എന്താണോ കോങ്കോയ്ക്കെതിരെ പോർച്ചുഗലിൻ്റെ ബോക്സിലേക്ക് മിസ്സായിക്കൊണ്ടിരുന്നത്, അതെല്ലാം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നു. പാകിസ്ഥാനെതിരായിട്ടുള്ള ഒരു മത്സരത്തിൽ മനോഹരമായിട്ട് നെയ്തെടുത്തിട്ടുള്ള ഒരു മത്സരത്തിൽ മനോഹരമായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അദ്ദേഹത്തിന്റെ ചടുലമായ നീക്കങ്ങളിലൂടെ കരിയറിലെ ഏറ്റവും സുന്ദരമായ സ്വപ്നത്തിന് പിറകിൽ തന്നെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്, ആ സ്വപ്നത്തിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ്. 2026 വേൾഡ് കപ്പിൽ ആ ഒരു ഗോളിലൂടെ നേടിയപ്പോഴത്തേക്ക് 2006 മുതൽ 2026 വരെ 20 വർഷക്കാലത്തിൽ 6 വേൾഡ് കപ്പുകളുടെ ചരിത്രത്തിൽ എല്ലാ വേൾഡ് കപ്പുകളിലും ഗോളടിച്ചു കൂട്ടിയ ചരിത്രവുമായിട്ടാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ജൈത്രയാത്ര. 6 വേൾഡ് കപ്പുകളിൽ ഗോളടിക്കുന്ന ഏക താരം. ഈ റെക്കോർഡിനെ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും താരങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയമാണ്. ഇനി ഒരു റീസെന്റ് ഹിസ്റ്ററിയിൽ അങ്ങനെ ഒരു നേട്ടം ഏതെങ്കിലും താരത്തിന് എത്തിപ്പിടിക്കാൻ കഴിയുകയില്ല. ഇനി അതിന് പറ്റണമെങ്കിൽ ഇപ്പോൾ 3 വേൾഡ് കപ്പുകൾ കളിച്ച എംബാപ്പെ ഉൾപ്പെടെയുള്ള താരങ്ങളുണ്ട്, അദ്ദേഹം ഇനി ഒരു 3 വേൾഡ് കപ്പുകളുടെ കൂടി ഭാഗമാകണം. ഈ 3 വേൾഡ് കപ്പുകളിലും ഗോളടിക്കണം. ഒരു പക്ഷേ ഒരു 12 വർഷങ്ങൾക്ക് ശേഷം മാത്രം കാണാൻ പോകുന്ന ഒരു റെക്കോർഡായിരിക്കും, 12-16 വർഷങ്ങൾക്ക്. അല്ലാതെ ഒരു റീസെന്റ് ഹിസ്റ്ററിയിൽ ആർക്കും ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്ത റെക്കോർഡുകളുടെ നാഥനായിട്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മുന്നോട്ട് പോവാണ്. ഇനിയും ഒരുപാട് കഥകൾ പറയാനുണ്ട്. എൻ്റെ വർക്കൊന്നും തീർന്നിട്ടില്ല. ഇനിയാണ് ആ പടികൾ ഓരോന്നോരോന്ന് സ്വപ്നത്തിലേക്ക് എന്നതുപോലെ ഇരച്ചു കയറേണ്ടതെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പറങ്കിപ്പട മുന്നോട്ട് കുതിക്കുകയാണ്. റൊണാൾഡോ മറുപടി പറയും, അതെന്നും കാലുകൾ കൊണ്ടായിരിക്കും, പ്രകടനങ്ങൾ കൊണ്ടായിരിക്കും. കൂടെ ഞാൻ അച്ചുവാണ്. ഇത് റേഡിയോ സ്കോർ ബോർഡ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station. Scoreboard. An exclusive sports roundup show.
1: ഫുട്ബോൾ ലോകത്തിലൂടെ യാത്ര ചെയ്യുന്നതിനിടയിൽ ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളൊന്നും പറയാണ്ട് പോകാതിരിക്കാൻ പറ്റൂലല്ലോ. കാരണം ആവേശകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഒരു ട്രാൻസ്ഫറിലേക്ക് പോവാണ്. T20 മത്സരങ്ങൾ നടക്കുന്നുണ്ട്, അതിലേക്ക് വരാം. പക്ഷേ ട്രാൻസ്ഫർ മാർക്കറ്റിലെ ഉഷാറ് സംസാരം നടന്നത് പന്തിനെ റാഞ്ചി ഡൽഹി. അതെ, ഡൽഹി വീണ്ടും പന്തിനെ സ്വന്തമാക്കിയിരിക്കുകയാണ്. 27 കോടി രൂപയ്ക്ക് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയ്ക്ക്, ഏറ്റവും ഉയർന്ന പ്രൈസ് ടാഗിലാണ് പന്തിനെ ലക്നൗ സ്വന്തമാക്കിയിരുന്നത്. ആ ഒരു ടൈമിൽ തന്നെ ഗോയങ്ക, അതായത് ലക്നൌവിന്റെ ഉടമസ്ഥൻ, പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു, അടുത്തൊരു 15 വർഷം പന്ത് ഞങ്ങളുടെ ടീമിനോടൊപ്പം ആയിരിക്കും, 5 കിരീടങ്ങൾ പന്ത് ഈ ഒരു ടീമിനോടൊപ്പം സ്വന്തമാക്കും എന്നൊക്കെ ഉള്ളത്. പക്ഷേ ആ പറച്ചിലുകളെല്ലാം മാറി പന്ത് ലക്നൌവിൽ നിന്ന് നേരെ ഡൽഹിയിലേക്കാണ് പോകുന്നത്. തുക വലിയ രീതിയിൽ കുറച്ചിട്ട് തന്നെയാണ് കേട്ടോ പന്തിന്റെ ഒരു ട്രാൻസ്ഫർ. 27 കോടി രൂപയിൽ നിന്ന് ഡിസ്കൗണ്ട് ഓഫറുകളൊക്കെ കഴിഞ്ഞ് 15 കോടി രൂപയ്ക്കാണ് പന്തിനെ ഡൽഹി സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ട്രാൻസ്ഫറിന്റെ ഭാഗമായിട്ട് ലക്നൌയിലേക്ക് ആരാ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് കുൽദീപ് യാദവ് ആണ്. 13.2 കോടി രൂപയ്ക്കാണ് കുൽദീപിനെ ലക്നൌവിൽ സ്വന്തമാക്കുന്നത്. സോ എന്തായാലും അങ്ങനെ ഒരു വമ്പൻ ട്രാൻസ്ഫറാണ് നിലവിൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ IPL നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇനിയും വളരെ പ്രധാനപ്പെട്ട കുറേ ട്രാൻസ്ഫറുകൾ നടക്കാനുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ കൂടുമാറ്റങ്ങൾ IPL നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇനിയും വമ്പൻ കൂടുമാറ്റങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും, ആ കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ല. കൂടെ ഞാൻ അച്ചുവാണിത്. സ്കോർ ബോർഡിൻ്റെ ടൈം കേട്ട് കൂട്ടുകൂടാം.

0: കേട്ടുകൂടാം.
1: സ്കോർ ബോർഡ്, an exclusive sports roundup show.
2: ഇനിയും അത്ഭുതം എന്ന് പറഞ്ഞ് എഴുതി തള്ളാൻ വേണ്ടിട്ട് പറ്റൂല. പലപ്പോഴും ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ ഈ ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ അത്ഭുതമല്ല, അത് ഒരു പ്രതിഭയാണ്, പ്രതിഭാസമാണ്. വെൽക്കം ബാക്ക്, സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ക്രിക്കറ്റിലേക്കാണ് പോകുന്നത്. ഇനി ഇന്ത്യൻ ക്രിക്കറ്റിൽ മൂന്നാം നമ്പർ ജേഴ്സി, നേരത്തെ ഹർഭജൻ സിംഗും സുരേഷ് റെയ്നയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ജേഴ്സി, ആ ഒരു ജേഴ്സി നമ്പറിലേക്ക് ഒരു പുതുപുത്തൻ താരോദയം വരികയാണ്. ഒരു കൊച്ചു സൂപ്പർ സ്റ്റാറാണ്, 15 വയസ്സിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ജേഴ്സിയിലേക്ക് ഇറങ്ങുന്ന, അരങ്ങേറുന്ന ആ ഒരു താരം വൈഭവ് സൂര്യവംശി. വൈഭവ് സൂര്യവംശിയുടെ പ്രകടനങ്ങൾ ഓരോന്നും ഇപ്പോൾ ഭയങ്കര എന്താ മനസ്സിനെ കിടലിനായിട്ട് ഇങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ശ്രീലങ്കൻ എക്കെതിരെയുള്ള ഫൈനൽ പോരാട്ടത്തിൽ, ഒരു ത്രിരാഷ്ട്ര പരമ്പരയുടെ ഫൈനൽ പോരാട്ടത്തിൽ വൈഭവ് നടത്തിയിട്ടുള്ള ഒരു പോരാട്ടം ഉണ്ടല്ലോ. അതിനു മുൻപ് ഒരു ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്, ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ശ്രീലങ്കയെയും ഇന്ത്യയെയും തമ്മിലുള്ള ഒരു മത്സരം, ഇന്ത്യ പരാജയപ്പെടുന്ന, ഒരു സൂപ്പർ ഓവറിലാണ് പരാജയപ്പെടുന്നത്. അങ്ങനെ വൈഭവും ശ്രീലങ്കൻ താരങ്ങളും തമ്മിൽ ചെറിയൊരു കോൺഫ്ലിക്ട് ഉണ്ടാകുന്നു, ഒരു വാക്കേറ്റമൊക്കെ ആകുന്നു. അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയൊക്കെ ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് വൈഭവ് ശ്രീലങ്കൻ ടീമിനെതിരെ കളിക്കാൻ ഇറങ്ങുമ്പോൾ വെടിക്കെട്ട് നടക്കുമെന്ന് പലരും പ്രവചിച്ചിരുന്നു. എന്നാൽ വൈഭവനെ കൃത്യമായിട്ട് എറിഞ്ഞിടുമെന്ന് ശ്രീലങ്കൻ താരങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ കോൺഫിഡൻസിനെയൊക്കെ കാറ്റിപ്പറത്തിക്കൊണ്ടായിരുന്നു വൈഭവന്റെ പ്രകടനം. 11 ബോളുകളിലാണ് ഒരു 50 നേടിയത്. അതായത് ലിസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ 50 വൈഭവ് വെറും 11 ബോളുകളിൽ സ്വന്തമാക്കിയത്. എന്നാ സുമ്മാവ, 94 റൺസ് ടോട്ടലി 29 ബോളുകളിൽ സ്കോർ ചെയ്തു. ഒരു സെഞ്ചുറിയൊക്കെ നഷ്ടമായിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഒരു വെട്ടിക്കെട്ട് സദ്യയായിരുന്നു വൈഭവ് ഒരുക്കി വെച്ചത്. സോ വൈഭവ് സൂര്യവംശി കൃത്യമായ ഒരു ഐഡന്റിറ്റി മാർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ക്രിക്കറ്റ് ലോകത്ത് തന്റേതായ സ്ഥാനം പതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ 15 വയസ്സുകാരൻ റെഡിയാണ്. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും വലിയ പല റെക്കോർഡുകളും ഇനി ഇവന്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കുമെന്നാണ് പലരും പറയുന്നത്. പാകിസ്ഥാൻ സൂപ്പർ താരം അക്തർ പറഞ്ഞിരിക്കുന്നത് ലോകത്തിന്റെ 8th അത്ഭുതമാണ് വൈഭവ് സൂര്യവംശി എന്നാണ്. യുവരാജ് സിംഗ് പറഞ്ഞിരിക്കുന്നത് വൈഭവിനി നേടിയെടുക്കാൻ പോകുന്ന റെക്കോർഡുകൾ ക്രിക്കറ്റിലെ എല്ലാ റെക്കോർഡുകളും ആയിരിക്കും. ഒരു റെക്കോർഡുകളും വൈഭവിന്റെ കാലുകളിൽ സുരക്ഷിതമല്ലാതില്ല, വൈഭവിന്റെ ബാറ്റുകളിൽ സുരക്ഷിതമല്ലാതില്ല. അതെല്ലാം വൈഭവ് നേടിയെടുക്കും എന്നുള്ളതാണ്. അപ്പം വൈഭവ് സൂര്യവംശി തുടരട്ടെ, ഇന്ത്യൻ ജേഴ്സിയിൽ തകർക്കട്ടെ. കൂടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട്

പ്രിയമുള്ളവരെ, വയലാർ ശരചന്ദ്രവർമ്മയാണ് ഞാൻ. തൊണ്ണൂറ്റി ഒന്ന് ദശാംശം ഏഴ് റേഡിയോസിന്, 91.7.

0: Scoreboard, an exclusive sports roundup show.
1: സെഞ്ചുറി നേടിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഏകദിന ടീമിൽ നിന്ന് പുറത്താണ്, അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. വെൽക്കം ബാക്ക് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഏകദിന പരമ്പരയ്ക്ക് വേണ്ടിയിട്ടുള്ള, ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള ഏകദിന പരമ്പരയ്ക്ക് വേണ്ടിയിട്ടുള്ള ടീമൊക്കെ ആയി യശസ്വി ജയസ്വാൾ ലാസ്റ്റ് ഏകദിന മത്സരത്തിൽ സെഞ്ചുറി നേടിയിട്ടുള്ള ഒരു താരമാണ്. പക്ഷേ യശസ്വിയെ പരിഗണിച്ചിട്ടില്ല. ഇതിനു മുമ്പ് ഗെയ്ക്വാദ് സെഞ്ചുറി നേടിയിട്ട് പിന്നെ ടീമിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ സഞ്ജു സാംസൺ സെഞ്ചുറി നേടിയിട്ട് പിന്നെ ഏകദിന ടീമിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഏകദിന ടീമിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ട്രോളന്മാർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള പര്യടനം വരുന്ന സമയത്ത് ഇന്ത്യ ഫോക്കസ് ചെയ്യുന്നത് ഏകദിന വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ടീമാണ്. സീനിയേഴ്സ് ഒക്കെ ടീമിലേക്ക് തിരികെ എത്തുന്നതുകൊണ്ട് തന്നെയാണ് അതേ ഏരിയകളിൽ ബാറ്റ് ചെയ്യുന്ന പല താരങ്ങളെയും പരിഗണിക്കാതെ ഇരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട പേരാണ് യശസ്വി ജയസ്വാൾ എന്ന് പറയുന്നത്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒരുമിച്ച് വീണ്ടും കളത്തിലേക്ക് ഇറക്കുന്നു. എന്തായാലും ഈ ഒരു ടീമിലേക്ക് വിരാട് കോഹ്ലിയുടെ പേര് വരുമ്പോൾ തന്നെ ഫിറ്റ്നസ് ടെസ്റ്റിൽ പാസ്സാകണം എന്നുള്ള ഒരു നിബന്ധന കൂടി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഫിറ്റ്നസ് കടമ്പ വിരാട് കോഹ്ലി ഈസിയായിട്ട് ഓവർടേക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഏകദിന വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കൂടെ തകർക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു ഈസിയായിട്ട് ഓവർടേക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഏകദിന വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കൂടെ തകർക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ

0: കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: Report, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. വേൾഡ് കപ്പിലെ കഥകളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നതിനിടയിൽ ഞാനൊരു ചെറിയ കണക്ക് എന്റെ കണ്ണിലുടക്കി. ഈ ഒരു കണക്കിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. അതായത്, വേൾഡ് കപ്പുകളിൽ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമുകളിൽ ഏറ്റവും കൂടുതൽ സമ്പന്നമായിട്ടുള്ള ഒരു ഫുട്ബോൾ ഫെഡറേഷൻ ഏതായിരിക്കും? ഈ ഒരു ഫുട്ബോൾ യൂണിറ്റുകളിൽ, ഫുട്ബോൾ അസോസിയേഷനുകളിൽ ഏറ്റവും കൂടുതൽ പണം വാരുന്ന ഫുട്ബോൾ അസോസിയേഷൻ ഏതായിരിക്കും? ഈ ചോദ്യത്തിന് പല പല ഉത്തരങ്ങളും പലരുടെയും മനസ്സിലുണ്ടാവും. എന്തായാലും നമ്മൾ നിലവിൽ ഒരു ഒരു ടോപ്പ് 5 ലിസ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടുമാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഉള്ള ഒരു ടോപ്പ് 5 ലിസ്റ്റിലേക്കാണ് ഞാൻ ഓടിച്ചാടി പോകാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് പറയുന്നത്. നിങ്ങളുടെ ഫേവറേറ്റ് ടീമുകൾ ഇതിനകത്തുണ്ടോ എന്നുള്ളത് നോക്കണം കേട്ടോ. ഫാബ്രിസിയോ റൊമാനോ പോലുള്ള സ്പോർട്സ് ജേണലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള EA കോൺഫിഡൻഷ്യലിന്റെ റിപ്പോർട്ട് പ്രകാരമുള്ള ഒരു ടോപ്പ് 5 ലിസ്റ്റാണ് പോകുന്നത്. 5 സ്ഥാനത്ത് ജർമ്മനിയാണ്. 947 മില്യൺ ഡോളറാണ് ജർമ്മനീന്റെ ഒരു വരുമാനം എന്ന് പറയുന്നത്. യെസ്, അങ്ങനെയാണെങ്കിൽ 1 ബില്യൺ ഡോളർ വരുമാനവുമായിട്ട് പോർച്ചുഗൽ 4 സ്ഥാനത്ത്, 1.22 ബില്യൺ ഡോളർ വരുമാനവുമായി സ്പെയിൻ 3 സ്ഥാനത്തും 1.36 ബില്യൺ വരുമാനവുമായി, ഇംഗ്ലണ്ട് 2 സ്ഥാനത്ത് 1.52 ബില്യൺ വരുമാനവുമായി, ഫ്രാൻസ് 1 സ്ഥാനത്ത് നിൽക്കുകയാണ്. സോ ഇതാണ് നിലവിലെ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. 2026 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് മോസ്റ്റ് വാല്യുബിൾ നാഷണൽ ടീംസ് ഇതൊക്കെയാണ്. അമ്പോ, എന്താ കണക്കുകളല്ലേ? പക്ഷെ അപ്പോൾ പലരുടെയും മനസ്സിൽ പല പല ടീമുകളുടെയും പേരുകളുണ്ടാവും. പല പല ടീമുകളും എവിടെയാണെന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടാവും. 6-7 സ്ഥാനങ്ങളിലൊക്കെ നിങ്ങളുടെ ഫേവറേറ്റ് പല ടീമുകളും ഉണ്ട്. ആദ്യമായിട്ടാണ് ടോപ്പ് 5 ലിസ്റ്റിലേക്ക് ബ്രസീൽ ഇല്ലാണ്ട് വരുന്നത്. 7 സ്ഥാനത്താണ് അർജന്റീന നിൽക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇനി നേരെ അടുത്ത പാട്ട് കേട്ടിട്ട് ഓടി വരാം. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കൊള്ളണ്ട്.

Scoreboard, an exclusive sports roundup show. മഴവില്ലിന് ഏഴ് നിറങ്ങളാണ്, പക്ഷെ ഫുട്ബോളിന് ആയിരം നിറങ്ങളാണെന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വെൽക്കം ബാക്ക്, സ്കോർ ബോർഡിൻ്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. അഴകേറിയ മത്സരങ്ങൾ ഓരോന്ന് ഓരോന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ മത്സരങ്ങളും നമ്മുടെ ഹൃദയത്തിൽ എവിടെയൊക്കെയോ സ്ഥാനം നേടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇടം നെഞ്ചിൽ ഇടം കാലിൻ്റെ മാന്ത്രികത കൊണ്ട് ലയണൽ മെസ്സി ചരിത്രം എഴുതി മുന്നോട്ട് പോവുകയാണ്. കുറ്റം പറയാൻ കാത്തിരുന്നവരുടെ മുൻപിലേക്ക് കൃത്യതയോടുകൂടി പ്രകടനങ്ങൾ കൊണ്ട് വീണ്ടും തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ഓരോ പോരാട്ടങ്ങളിലും പുതിയ കഥകൾ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ് പല കുഞ്ഞൻ ടീമുകളും. പോരാട്ട വീര്യത്തോടുകൂടി ഓരോ ടീമുകളും പോരടിക്കുന്ന ഈ ഒരു സമയത്ത് വമ്പന്മാർ പലരും കുഞ്ഞൻ ടീമുകൾക്ക് മുമ്പിൽ മുട്ടുകുത്തുന്നുണ്ട്. 48 ടീമുകൾ വേൾഡ് കപ്പിലേക്ക് ഇടം നേടുന്ന ഒരു ടീമുകളും കുഞ്ഞന്മാരല്ല. രാജ്യത്തിന്റെ എണ്ണം അല്ലെങ്കിൽ ആളുകളുടെ ജനസംഖ്യയുടെ എണ്ണത്തിൽ കുഞ്ഞന്മാരാണെങ്കിലും പ്രകടനങ്ങൾ കൊണ്ട് അവരൊക്കെ മികച്ചവരാണെന്ന് പറയുമ്പോൾ തന്നെ വലിയ പോരാട്ട ഭൂമിയിൽ വലിയ സൂപ്പർ സ്റ്റാറുകളുടെ ടീമുകൾക്കെതിരെ നേരോടെ നിന്ന് പോരാടാൻ അവർ കാണിക്കുന്ന ആ ഒരു വീര്യത്തിന് തന്നെയാണ് ഏറ്റവും മനോഹരമായിട്ട് കയ്യടികൾ കൊടുക്കേണ്ടത്. ചില ടീമുകൾ ഒരു സമനില പോലും വിജയം പോലെ സുന്ദരമായിട്ട് ആഘോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജപ്പാൻ ഉൾപ്പെടെയുള്ള ടീമുകൾ മുൻപോട്ട് നൽകുന്ന ഒരു മാതൃകയുണ്ട്. മത്സരം കഴിഞ്ഞിട്ട് സ്റ്റേഡിയവും അതുപോലെ തന്നെ താരങ്ങളുടെ ഡ്രസ്സിംഗ് റൂം ഉൾപ്പെടെ ക്ലീനാക്കി പുറത്തേക്ക് പോകുന്ന ഒരു പുതിയ സംസ്കാരം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഓരോ ടീമുകളും ഓരോ രീതിയിൽ ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഫുട്ബോളിൻ്റെ ഈ ഒരു വേൾഡ് കപ്പ് വേദി വിശ്വലോകത്ത് വലിയ രീതിയിൽ ചർച്ചയായത്. ഓരോ പുതിയ പുതിയ അറിവുകൾ നമുക്ക് നൽകുന്ന ഓരോ രീതിയിലും പുതിയ പുതിയ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും വേൾഡ് കപ്പിൻ്റെ ആവേശ പോരാട്ടങ്ങൾ മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നോക്കൌട്ട് പോരുകളിലേക്കൊക്കെ തയ്യാറെടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഓരോ ടീമുകളും. പല വമ്പന്മാരും ചിലപ്പോൾ വഴിയിൽ വീണുപോയേക്കാം. കാരണം ഓരോ ദിവസങ്ങളിലും മത്സരത്തിൻ്റെ ഗതിഗതികൾ മാറിമറിയാനുള്ള സാധ്യതകളുണ്ട്. പല കുഞ്ഞന്മാരും മുൻപോട്ട് കുതിച്ചേക്കാം. എന്തായാലും അത്ഭുതങ്ങളുടെ ആ ഒരു കലവറയിൽ മനോഹരമായ കഥകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ണ് തുറന്ന് ഉറക്കമൊഴിച്ച് നമുക്ക് കാത്തിരിക്കാം. ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീക്കെൻഡിൽ സ്കോർ ബോർഡിൽ കാണാം, കേൾക്കാം. കൂടെ ഞാൻ അച്ചു ആയിരുന്നേ. സ്കോർ ബോർഡിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം. ടാറ്റാ.

യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം. റേഡിയോ സുനോ.

This is home delivery only on Radio Sunoh 91.7.

ഹലോ ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇനിയ കാലൈ വണക്കം. ഒരുപാട് ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഹോം ഡെലിവറിയിൽ ഞാൻ കൂടെ ജോയിൻ ചെയ്യാട. ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു വീക്കെൻഡൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എന്തായാലും ലിസ്റ്റിൽ കാണും, പറയാനും. അതേപോലെ തന്നെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണും, റിസർച്ച് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണും. അതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ഇതാ എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് മോർണിംഗും ഒരു ഹാപ്പി വീക്കൊക്കെ വിഷ് ചെയ്യുകയാണ്. സോ ഏറ്റവും എനർജറ്റിക് ആയിട്ട് തന്നെ ഈ ഒരു വീക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരുപാട് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വീക്കാകട്ടെ ഈ ഒരു വീക്കെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ദാ നമുക്ക് ഒരുമിച്ച് ആ ഒരു വീക്കെങ്ക് സ്റ്റാർട്ട് ചെയ്യാം. അലോങ് വിത്ത് ഹോം ഡെലിവറി സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോസ് 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഒരു അടിപൊളി പാട്ടൊക്കെ കേട്ടിട്ട് ഞാനും തിരിച്ചു വരുന്നതായിരിക്കും. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സിനിമാ ടിക്കറ്റുകളും. അപ്പോൾ ആ കഥയിലോട്ട് നമുക്ക് എത്താം. ഇപ്പോൾ എന്തായാലും ദാ ഒരു വണ്ടർഫുൾ ട്രാക്, കെസ്ട്ര എന്ന സിനിമയ്ക്ക് വേണ്ടി ഹരിചരൺ പാടിയിരിക്കുന്ന ഗാനം.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: നമസ്കാരം, this is your Karthik here.
7: You are listening to
6: Radio Suno. Do listen to Radio Suno.

ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ വിഷിംഗ് എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ഒരുപാട് ഓർമ്മകൾ, നല്ല ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദിവസം, ഒരു ഈവനിങ് ഒക്കെ ആവട്ടെ ഇന്നത്തെ ആ ഒരു കംപ്ലീറ്റ് ഡേ എന്നുകൂടി വിഷ് ചെയ്തുകൊണ്ട് ദ വിഷിംഗ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ.

യെസ് ആ ഒരു ബർത്ത്ഡേ വിഷസ് പറയുമ്പോൾ അടുത്ത വിഷസ് ഒരു വെഡിങ് ആനിവേഴ്സറി വിഷസ് ഫോർ ദിവ്യ ആൻഡ് ഓൾസോ അരുൺ രണ്ടു പേർക്കും തന്നെ ഒരു അടിപൊളി വെഡിങ് ആനിവേഴ്സറി വിഷസ് കൂടെ അറിയിക്കുന്നു ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. അരുണാണ് വിഷസ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. സോ രണ്ടാൾക്കും അടിപൊളി ഒരു ദിവസമായിരിക്കട്ടെ. അങ്ങനെ ദേ വീണ്ടും ഒരു പുതിയ വീക്കിലേക്ക്. പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാലും എവിടെയൊക്കെയോ ഒരു പുതുമ തോന്നുന്നില്ലേ? അത് തന്നെയാണ് ലൈഫിൻ്റെ എസൻസ് എന്ന് പറയുന്നത്. ആ ഒരു പുതുമയെ പിടിച്ച് നമുക്ക് മുന്നോട്ട് എന്തായാലും പോവാം. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള ഒരു വീക്കെൻഡ് ആയിരിക്കും വൈ, ബിക്കോസ് ദ മന്ത് എൻഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. വീണ്ടും ഒരു മാസം തീർന്നു ഗൈസ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന 6 മാസങ്ങൾ, ആ ഒരു ക്രൂഷ്യൽ ടൈം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ വിട്ടുപോയ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ റെസൊല്യൂഷൻസ് ഒക്കെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ആ റെസൊല്യൂഷൻസ് ഒന്ന് തിരിഞ്ഞു നോക്കാനും അതിലോട്ട് കംപ്ലീഷന് വേണ്ടിയിട്ടുള്ള ടാർഗറ്റ്സ് സെറ്റ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ബിക്കോസ് 2026 പകുതി ഓൾമോസ്റ്റ് അവസാനിക്കാൻ പോവുകയാണ്. എന്തായാലും പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ നന്നായിട്ട് നടക്കട്ടെ. ആ പ്ലാനിങ്സിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്യും, ആ ഡ്രൈവിൻ്റെ കൂട്ടത്തിൽ കൂടുകയാണ്. ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM.

You have tuned into Qatar's favorite FM station radio Sono 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈമാണ്. അങ്ങനത്തെ ഒരുപാട് ഹാപ്പിനെസ് ഇങ്ങനെ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്, ഇന്നത്തെ ദിവസം ദാ അവസാനിക്കാൻ പോകുന്ന ആ ഒരു മാംഗോ ഫെസ്റ്റിവൽ. യെസ്, ഇന്ന് കൂടെ മാത്രമേ നമുക്ക് ഇനി ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവലിൻ്റെ തേർഡ് എഡിഷൻ ഖത്തറിൽ കാണാനായിട്ട് സാധിക്കുള്ളൂ. വൈ ബിക്കോസ് ദാ ഇന്നത്തെ ആ ലാസ്റ്റ് ഡേയിലേക്ക് നമ്മൾ കടക്കുകയാണ്. വീക്കെൻഡ്സ് ഒക്കെ തന്നെ ഒരുപാട് പേര് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ തന്നെ വീഡിയോസും ഇൻഫർമേഷൻസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ പറ്റുന്നവരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ കുറേ സെൽഫിയും ഫോട്ടോ ഒക്കെ കാണാനായിട്ട് പറ്റി. എന്തായാലും അടിപൊളിയായിട്ടുള്ള വെറൈറ്റി മാങ്ങകൾ തന്നെയായിരുന്നു ഇത്തവണ കത്ത് നമ്മുടെ ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവൽ. മൂന്നാമത്തെ എഡിഷൻ നടന്നപ്പോൾ ഏറ്റവും ഗംഭീരമായിട്ട് തന്നെയാണ് നമ്മുടെ അരികിലേക്ക് ഓരോ മാങ്ങ മാത്രമല്ല വെറൈറ്റിയിൽ കുറേയേറെ സംഭവങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നിയത് മോമോസ് ആയിരുന്നു. മാങ്ങ വെച്ചിട്ടുള്ള, മാങ്ങ ഫ്ലേവേർഡ് ആയിട്ടുള്ള മോമോസ്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ തന്നെ നമ്മൾ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഇത് വീട്ടിലൊന്നും ഉണ്ടാക്കിയാൽ ശരിയാവില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ദേ ഇന്നൊരു ദിവസവും കൂടി നമുക്ക് മാംഗോ ഫെസ്റ്റിവൽ ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഇത് കഴിഞ്ഞ് വീണ്ടും മാംഗോ ഫെസ്റ്റിവലിൽ ഒക്കെ വരുന്നുണ്ട്. പക്ഷേ നാട്ടിൽ നിന്നുള്ള, ഇന്ത്യയിൽ നിന്നുള്ള മാംഗോസ് ഇതാ കഴിക്കാനുള്ള ആഗ്രഹം ഒന്നുകൂടെ വൺ ലാസ്റ്റ് ചാൻസ് മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ വി ഹാവ് ഗോട്ട് ദ ടൈം. ഇന്ന് രാത്രി 11 മണി വരെ ആയിരിക്കും അവസാനമായിട്ട് തേർഡ് എഡിഷൻ്റെ ആ ഒരു വൈൻഡപ്പിന് മുന്നേ പോയി മാംഗോ ഫെസ്റ്റിവൽ ഒന്നുകൂടെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളവർക്ക് യു ക്യാൻ എൻജോയ് ടു ദ കോർ. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ കൂടി പറഞ്ഞുകൊണ്ട് മറ്റൊരു പാട്ടിലേക്ക് സന്ദീപാണ് കൂടിയുള്ളത് ഓൺ ഖത്താർ ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM.

0: വചനങ്ങളിലൂടെ ദൈവപ്രീതി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, ദൈവകോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: നമസ്കാരം, ഞാൻ കുഞ്ചാക്കോ ബോബൻ.
0: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7 FM.

This is home delivery only on Radio Sunoh 91.7 FM.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത്. ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് അവസാനിക്കാൻ പോകുന്ന നമ്മുടെ മാംഗോ ഫെസ്റ്റിവലിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകതയിലേക്ക്, June 27 ഇന്നത്തെ ദിവസം ഒരു ഫ്രൂട്ടുമായിട്ടുള്ള കണക്ഷൻ ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നൊരു ദിവസമാണ്. വേൾഡ് പൈനാപ്പിൾ ഡേ ആണ്. സോ പൈനാപ്പിളിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഓരോ ഫ്രൂട്ട്സും ഓരോ ചെറിയ കാര്യങ്ങളും നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചിന്തിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അതിന് പിന്നിൽ ഒളിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ ആ ഒളിച്ചിരിക്കുന്ന ഒരുപാട് ഫാക്റ്റുകൾ ഇന്ന് നമ്മൾ അൺലോക്ക് ചെയ്യാൻ പോവുകയാണ്. ബട്ട് ദെൻ ദാ ഇന്ന് June 27 ഇൻ്റർനാഷണൽ പൈനാപ്പിൾ ഡേ ആണ്. അപ്പോൾ ആ ഒരു വിശേഷം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് പൈനാപ്പിൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കഥകളുണ്ട്. അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് ചോദ്യമൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു ചോദ്യത്തിലേക്ക് വരാനായിട്ട് കുറച്ച് ടിക്കറ്റ്സൊക്കെ കയ്യിൽ വെച്ച് ഞാൻ ചോദിച്ചു കഴിഞ്ഞാലല്ലേ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ടുള്ള ഉത്തരം ചടപടയിൽ നിങ്ങൾ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഫോണൊക്കെ എടുത്ത് ഉഷാറായിട്ട് റെഡി ആയിട്ടിരുന്നോളൂ. ഇനിയിപ്പോൾ വീക്കെൻഡൊക്കെ കഴിഞ്ഞ ഒരു ചെറിയ ചടപ്പ് കാണും, അതങ്ങ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക. കാരണം കിടിലം എനർജിയോടുകൂടി ഈ ഒരു വീക്ക് ഇവിടെ നമ്മൾ നേരിട്ടില്ല എന്നുണ്ടെങ്കിൽ മാസാവസാനമാണ്, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പം ആ ചെയ്തു തീർക്കാനുള്ള കാര്യത്തിലേക്കും അതേപോലെ തന്നെ നമ്മുടെ പുതിയ മന്തിൻ്റെ പ്ലാനിങ്ങിലേക്കും നമുക്ക് കടക്കാം വെരി സൂൺ. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and
1: App Store.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
4: ഹൈ, ദിസ് ഇസ് നവ്യ നായർ.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂട.
6: Chennai beats.
7: Tamil, head of the hour.
8: In the art of Podumakulanda.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's happiness frequency. Action.
2: Mona Dinesha. അതിമോഹമാണ് അതിമോഹം.
3: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
1: ഓ ഡ്രാമ
4: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
6: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോ സുനു 91.7 FM-ൽ. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ നമുക്ക് ആദ്യത്തെ, ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ വിഷ് ഇപ്പോഴാണ് വരുന്നത്, ഒരു ബർത്ത്ഡേ വിഷാണ്. അപ്പോൾ ആ ഒരു വിഷസിലേക്ക് നമ്മൾ പോകുന്നു. അർജുൻ്റെ ബർത്ത്ഡേ വിഷസ് അറിയിച്ചിരിക്കുന്നത് അർജുൻ തന്നെയാണോ? പേര് അർജുൻ തന്നെയാണ് കേട്ടോ, അർജുന് വേണ്ടി ബർത്ത്ഡേ വിഷ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അർജുനെ അത് അടിപൊളി. അപ്പോൾ ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസമായിരിക്കട്ടെ. ആൻഡ് ഓൾസോ ഒരുപാട് നമ്മളെ വിഷ് ചെയ്യാൻ നമ്മൾ തന്നെ മതി അർജുൻ ബ്രോ, വേറെ ആരും വേണ്ട. അപ്പോൾ എന്തായാലും ദാ റേഡിയോ സുനയുടെ ഭാഗത്തുനിന്ന് ഒരു വലിയ ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം.

അങ്ങനെ ആ ഒരു ബർത്ത്ഡേ വിഷ പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തെ സ്പെഷ്യാലിറ്റിയിലേക്ക് June 27 ഇന്റർനാഷണൽ പൈനാപ്പിൾ ഡേ ആണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ് പൈനാപ്പിളിൻ്റെ യൂസേജ് പ്രോപ്പറായിട്ട്. ചിലപ്പോൾ നമ്മുടെ പല രീതിയിലുള്ള ക്യുസീൻസിലും തന്നെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഉപ്പ് അതേപോലെ തന്നെ പഞ്ചസാര മിക്സായി വരുന്ന ഈ ഒരു സംഭവം അത്ര അങ്ങോട്ട് ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ പലപ്പോഴും ഫുഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോൾ പൈനാപ്പിൾ യൂസ് ചെയ്യുന്ന ചില സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത്ര അങ്ങോട്ട് നമുക്ക് പിടിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതിന് ഏറ്റവും അധികം ചെയ്യാൻ പറ്റുന്നത് പൈനാപ്പിൾ അതിൻ്റെ റോ ഫോമിൽ, അല്ലെങ്കിൽ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള അതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ഫോമിൽ തന്നെ കഴിക്കുക എന്നുള്ളതാണ്. വൈ? ബിക്കോസ് ഇതിൻ്റെ അകത്ത് ഒത്തിരി നമുക്ക് വേണ്ട വൈറ്റമിൻ സിയും, പവർ ഹൗസ് ഓഫ് വൈറ്റമിൻ സി എന്ന് തന്നെ പറയണം. വൈ? ബിക്കോസ് അത്രമാത്രം വൈറ്റമിൻ സി, ഈവൻ ഇഫ് നമ്മൾ ലെമണിൽ നിന്നോ അല്ലെങ്കിൽ നാരങ്ങയിലൊക്കെ വൈറ്റമിൻ സി കണ്ടൻ്റ് ഉണ്ട് എന്ന് പറയുന്നെങ്കിലും അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. വെൻ ഇറ്റ് ഈസ് കമ്പയർഡ് ടു പൈനാപ്പിൾ, സോ മാക്സിമം നമ്മുടെ ഫുഡിലേക്ക് ഡയറ്റിലേക്ക് സീസണൽ ടൈമിൽ പൈനാപ്പിൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് മറന്നു പോകണ്ട. അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, ഓരോ ക്രോപ്പും ഏത് തന്നെയാണെങ്കിലും അത് കൃഷി ചെയ്ത് ഒന്ന് സെറ്റായി വരുന്നവരെ നമുക്ക് ടെൻഷനായിരിക്കും. നമ്മളായിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ അതിൽ പൈനാപ്പിളിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ കുറച്ച് വെയിറ്റിംഗ് പീരീഡ് അല്പം കൂടുതലുള്ള ഒരു സംഭവമാണ് ഈ ഒരു പൈനാപ്പിൾ എന്നുള്ളത്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇനി പൈനാപ്പിൾ സെറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്, വീട്ടിൽ തന്നെ ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ 18 to

36 മന്ത്സ് ആണ് ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. സോ 18 മന്ത്സ് ടു 36 എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിന് മുകളിൽ വേണം നമുക്ക് ഒരു പൈനാപ്പിൾ ചെടിയിൽ ഒറ്റ പൈനാപ്പിൾ വരാനായിട്ട്. സോ അത് തന്നെയാണ് ആ ഒരു പ്രത്യേകതയും പൈനാപ്പിളിൻ്റെ ടേസ്റ്റിലും ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളിൽ വരുന്നത്. ആ ഒരു അപ്ഡേറ്റ് ദാ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

യെസ്, മാഹി വേ ട്രാക്കിലേക്ക് നമ്മളത് പോവാനായിട്ട് പോവാണ്. ഇപ്പം ദേ തൽക്കാലം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. ഒരാൾ കുറേ നേരമായിട്ട് ഒരു ബർത്ത്ഡേ വിഷ് ഇങ്ങനെ പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ആ പാട്ടിലോട്ട് വരാം. ബട്ട് അതിന് മുന്നേ ആ ഒരു ബർത്ത്ഡേ വിഷിലേക്ക് കുറച്ചധികം നേരമായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സോറി ബ്രോ, റഫീഖാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഷഫീഖിന്. ആഹാ, പേരൊക്കെ റൈമിംഗ് ആണല്ലോ. റഫീഖ് ദേ ഷഫീഖിന് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. അനിയനാണ് ഖത്തറിലാണ് ഉള്ളത് അനിയൻ. അപ്പോൾ അനിയൻ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഒരു ബർത്ത്ഡേ വിഷ് എത്തിക്കും എന്ന പ്രതീക്ഷയിൽ ദാ ചേട്ടൻ അത്രയും അടിപൊളിയായിട്ട് ഈ ബർത്ത്ഡേ വിഷ് അയക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ ഒരു ബർത്ത്ഡേ വിഷ് പറയാണ്ടിരിക്കുക. അപ്പോൾ ലെറ്റ്സ് വിഷ് ഹിം എ വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ.

ഓൾ റൈറ്റ്. ഇടയ്ക്ക് വാക്ക് വിട്ടുപോകുന്ന വേറൊന്നും അല്ല കേട്ടോ, എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന തന്നെയാണ് വേറെ. നമ്മുടെ ചേഞ്ചും ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളും ഒക്കെ തന്നെ ചെറുതായിട്ടൊന്ന് എല്ലാവരെയും ആരോഗ്യപരമായിട്ട് എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ആ ഒരു ആദ്യത്തെ എന്താണ് മെമ്പർഷിപ്പ് ഞാൻ തന്നെ ഏറ്റവും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ബ്രീത്തിങ് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ഇടയ്ക്കൊന്ന് ബ്രേക്ക് ആയത്. ബദെന്താ ഇപ്പോൾ നമ്മളൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് കടക്കുന്നു. ആ ഒരു ട്രാക്കിന് മുന്നേ ആ ഒരു ബർത്ത്ഡേ വിഷ് റഫീഖ് ബ്രോ ഒരിക്കൽ കൂടി വിഷിങ് എ വെരി ഹാപ്പി ബർത്ത്ഡേ ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സനൗ.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോ സുനു 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞ് 55 മിനിറ്റും 47 സെക്കൻഡും. ഞാൻ പറഞ്ഞ കുറച്ച് മുന്നേ ആ ഒരു ഹെൽത്ത് അപ്ഡേറ്റിൽ തുടങ്ങി ഇങ്ങനെ വെച്ചതാണ്. അപ്പോൾ പിന്നെ എന്തായാലും അതങ്ങ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വെള്ളം കുടിക്കാതെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ദാ ഇപ്പം ഈ ഒരു ടൈമിൽ ആ ഒരു റിമൈൻഡർ കൂടി ഞാൻ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുകയാണ്. വാട്ടർ റിമൈൻഡർ. അപ്പോൾ വെള്ളം കുടിച്ചോളൂ, മാക്സിമം ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക എന്നുള്ളത്, നമ്മുടെ ബോഡിയെ തന്നെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഏറ്റെടുക്കുക ഈ ഒരു സമ്മർ സീസണിൽ. അല്ലെങ്കിൽ ഇതേപോലെ ശ്വാസം മുട്ടലുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയല്ല, നമുക്ക് ഓരോ ടൈപ്പിലല്ലേ ട്രിഗർ ചെയ്യുന്നത്. അപ്പോൾ ഏതാണ് നമുക്കുള്ള വീക്ക് പോയിൻറ്റ്, ആ ഒരു വീക്ക് പോയിൻറ്റ് ചിലപ്പോൾ ട്രിഗർ ആവും. അത് ജലദോഷമായിട്ടായിരിക്കാം, പനിയായിട്ടായിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ശ്വാസം മുട്ടലായിട്ടായിരിക്കാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ സെറ്റ് ചെയ്യുക. അത് ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് പ്രശ്നം വന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കറക്റ്റായിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് എൻ നമ്പർ ഓഫ് തിങ്സ് അല്ലെ, ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വന്നു പോകുമ്പോൾ ചിലപ്പോൾ വെള്ളമൊക്കെ കുടിക്കാനായിട്ട് മറന്നു പോകും. ആ ഒരു ഓർമ്മപ്പെടുത്തൽ ഇപ്പോൾ പറയുമ്പോൾ പെട്ടെന്ന് ഒരു ബോട്ടിൽ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ബോട്ടിൽ ഞാൻ അങ്ങനെ മേടിക്കുന്ന എൻ്റർടൈൻ ചെയ്യുന്നില്ല. പക്ഷേ എന്നാലും ഈ പറഞ്ഞ പോലെ തന്നെ കയ്യിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസ് മാക്സിമം ഒഴിവാക്കുക. കൂടുതലും ഫൈബർ അല്ലാന്നുണ്ടെങ്കിൽ അലുമിനിയം ബോട്ടിൽസ്, സ്റ്റീൽ ബോട്ടിൽസ് ഒക്കെ യൂസ് ചെയ്യുക. കോപ്പർ ബോട്ടിൽസ് യൂസ് ചെയ്താൽ അത് കിടിലമാണ്. കാരണം കോപ്പറിൻ്റെ പ്രോപ്പർട്ടീസ് കൂടെ നമ്മുടെ ബോഡിയിലേക്ക് ഒരുപാട് അയൺസും കാര്യങ്ങളും ഒക്കെ എത്തിക്കും എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് കൂടി ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും ആരോഗ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് തുടങ്ങി വയ്ക്കാം. പുതിയൊരു മാസം ദേ തുടങ്ങാൻ പോവല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മുന്നോടിയായിട്ട് നമ്മളും ദേ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇങ്ങനെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരുമ്പോൾ. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: കൂട്ടുകൂടാം.
1: This is home delivery only on Radio Sunoh 91.7 FM.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോ സുനോ 91.7 FM-ൽ. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 1 മണി കഴിഞ്ഞ് 4:37. യെസ് അപ്പോൾ നമ്മൾ ഹെൽത്ത് അപ്ഡേറ്റ്സ് ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഈ ഒരു ടൈമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റ് എന്നുള്ളത്, നമ്മൾ പർച്ചേസും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു പക്ഷേ ഈ വരുന്ന വീക്കെൻഡ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും പർച്ചേസ് ചെയ്തൊക്കെ കാണും. പക്ഷേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വെള്ളം കുടിക്കണം എന്നുള്ളത് ആദ്യത്തെ ഒരു നോട്ട്. സെക്കൻഡ് നോട്ട് എന്നുള്ളത് നമ്മളുടെ സ്കിന്നും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്കിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു അപ്ഡേറ്റ് കൂടെ ഇതാ ഇപ്പോൾ നമ്മുടെ ലിസ്ണേഴ്സിൻ്റെ അരികിലേക്ക് എത്തിക്കുകയാണ്. സോ സമ്മർ ടൈം ആകുമ്പോൾ ആ ഒരു യൂസേജ് ഓഫ് സൺസ്ക്രീൻ കുറച്ചധികം കൂടുതലായിരിക്കും. സോ നമുക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ പറ്റുന്നത്, നമ്മുടെ സ്കിൻ ടൈപ്പിന് ഏതാണ് ആപ്റ്റായിട്ടുള്ളത്. നമ്മൾ കൊമേഴ്ഷ്യലി പോയി ഒരുപാട് സംഭവങ്ങൾ ഇതേപോലെ മേടിച്ചിട്ട് കാര്യമില്ല, അത് എഫക്റ്റീവായിട്ട് നമ്മുടെ ബോഡിയിൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറിനെ കണ്ടിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ കൊമേഴ്ഷ്യലി മെഡിക്കലി അവൈലബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻസ് മാക്സിമം യൂസ് ചെയ്യുക. അതും 30+ ഈസ് എ മിനിമം. 30+ എന്നുള്ളത് ആ പ്ലസ് പ്ലസ് അതിൽ എഴുതിയേക്കുന്നത് 30 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ ടു യൂസ്, ബട്ട് ദെൻ 50 ആണ് ഒരു ഐഡിയൽ നമ്പർ. എക്സ്പേർട്സും ഡോക്ടേഴ്സും സ്കിൻ എക്സ്പേർട്സൊക്കെ പറയുന്നത് 50 വരണം എന്നാണ്. അത് മാക്സിമം നല്ല രീതിയിൽ തന്നെ ബോഡിയിൽ സ്പ്രെഡ് ചെയ്ത് തേച്ചു കൊടുക്കാനായിട്ട് മറക്കരുത് എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് കൂടി പറയുന്നു. വൈ? ബിക്കോസ് വെള്ളം ഇൻറ്റേർണലി മാത്രമല്ല നമ്മുടെ സ്കിന്നിനും ആ ഒരു ഹൈഡ്രേഷൻ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഡീഹൈഡ്രേഷൻ സ്കിന്നിൽ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. ആ ഒരു അപ്ഡേറ്റ് കൂടി എത്തിച്ചുകൊണ്ട് ഇതാ മനോഹരമായ മറ്റൊരു ട്രാക്ക് കമ്മിങ് അപ്പ്. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ജി സി സിയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: ഹോം ഡെലിവറി.
2: Once again, welcome back. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 1 മണി കഴിഞ്ഞ് 21:11. ഈ ഒരു ടൈമിൽ കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു ഹെൽത്ത് അപ്ഡേറ്റിൻ്റെ ബാക്കി പത്രമായിട്ട്, ഹെൽത്ത് മാത്രമല്ല ഇറ്റ് ഇസ് ഈക്വലി ഇമ്പോർട്ടൻ്റ്, നമ്മുടെ വീട്ടിൻ്റെ അകത്തുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്യുന്നതും, ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് റൂമിലേക്ക് നമ്മുടെ ആ ഒരു സ്പേസിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പോസിറ്റിവിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് നമ്മൾ പിന്നെ ഹെൽത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്നുമല്ലാണ്ടായിപ്പോവും. സോ ഒരു ഹോം കെയറിലേക്ക് ലെറ്റ്സ് ഗെറ്റ് ഇൻ. This is very basic. നമ്മൾ എ സി അധികം യൂസ് ചെയ്യുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ എ സി ഇല്ലാണ്ട് പറ്റുമോ ചോദിച്ചാൽ ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സമ്മർ ടൈം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരിക്കും. പക്ഷേ മാക്സിമം റൂമിൻ്റെ അകത്ത് എത്രത്തോളം നമുക്ക് എ സി ഓൺ ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് എ സി ഓഫ് ചെയ്തിട്ടിരുന്നാൽ ആ ഒരു എയർ സർക്കുലേഷൻ, ചെറിയൊരു ഫാനൊക്കെ മേടിച്ച് വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു രീതിയിൽ തന്നെ എ സിയുടെ റിലേറ്റ് ചെയ്ത് വരുന്ന പ്രശ്നങ്ങൾ, കാരണം മെയിൻ്റനൻസ് ആണ് ഇതിൻ്റെ ഈ ഒരു സമ്മർ ടൈമിൽ ഏറ്റവും അധികം കണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു മെയിൻ്റനൻസ് കുറയ്ക്കാനായിട്ട്, നമ്മളുടെ യൂസേജ് മാക്സിമം കുറയ്ക്കാനായിട്ട് ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, എ സി മാക്സിമം യൂസ് ചെയ്യാം, ബട്ട് ദെൻ അതിൻ്റെ ആ ഒരു ടൈമും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ റെഗുലേറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മൾ ഓഫീസിലൊക്കെ പോകുന്നവരാണ്, ഒരു പ്രൊലോങ്ഡ് പീരീഡ് അല്ലെങ്കിൽ ലോങ്ഗർ പീരിയഡ് വീട്ടിലാളില്ല എന്നുണ്ടെങ്കിൽ എ സി ഓഫ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓഫ് കോഴ്സ് നമുക്ക് വീട്ടിൽ തിരിച്ച് വരുന്ന ആ ഒരു സമയത്ത് തണുപ്പില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ എന്നുള്ളൊരു ചോദ്യം മനസ്സിലുണ്ടാവും. പക്ഷേ അതിന് ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി വിൻഡോ കർട്ടൻസ് ഭയങ്കര ഡാർക്കായിട്ടുള്ള അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള കർട്ടൻസൊക്കെ ആണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലൈൻഡ്സ് ഒക്കെ ഒന്ന് മാറ്റി വളരെ തിന്നായിട്ടുള്ള സംഭവങ്ങൾ ഈ ഒരു ടൈം യൂസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ബെഡ് കോട്ടൺ ബെഡ്ഷീറ്റുകൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ തന്നെ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ റൂമിലേക്ക് കൊണ്ടുവരുമ്പോൾ റൂം കംപ്ലീറ്റ് ആയിട്ട് കൂളായിട്ടും പോസിറ്റീവായിട്ടും ഇരിക്കുന്നു ഒരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. അപ്പൊ ആ ഒരു അപ്ഡേറ്റ് ഇതാ ഒരിക്കൽ കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ മറ്റൊരു സോങ് വെയ്റ്റിംഗ്, പ്രണയകാലം എന്ന സിനിമയിലെ ഗാനത്തിലേക്കാണ്.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
3: നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ 91.7.

ഗ്രാമഫോൺ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കൊക്കെ ഇതാ കേട്ടിരിക്കുകയായിരുന്നു. ആ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്ന കാര്യം, യെസ് ഫുഡ് കഴിക്കാതെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? എന്നാൽ പെട്ടെന്ന് പോയി ഫുഡൊക്കെ കഴിച്ച് ഉഷാറായിട്ട് എനർജറ്റിക് ആയിട്ടിരുന്നോളൂ. ഇന്നും പലർക്കും വീക്കെൻഡും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്, ചിലർക്ക് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ എന്താണ് നമ്മുടെ ആ ഒരു ഡേയുടെ ഇമ്പോർട്ടൻസ് എന്ന് നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നമ്മളുടെ ടൈമിങ്ങും അതേപോലെ തന്നെ നമ്മളുടെ സെൽഫ് കെയറും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു മന്ത് എൻഡ് ഷോപ്പിങ്ങിൻ്റെ കൂട്ടത്തിലേക്ക് ഒന്ന് കൊണ്ടുവരാനായിട്ട് കൂടി ശ്രമിക്കുക. ആ കാര്യങ്ങളൊക്കെ തന്നെ ആപ്റ്റായിട്ട് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ തന്നെ വരും എന്നുള്ള കാര്യത്തിന് സംശയമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ആ ഒരു സംശയത്തിന് ഒരു രീതിയിലുള്ള സ്കോപ്പും കൊടുക്കാണ്ട് ദാ നമ്മൾ ചെറുതായിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഹോം ഡെലിവറി നാളെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ 917 ഈവനിങ്സിൽ ഉഷാറായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് പോയി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. അസുഖമൊക്കെ ഒന്ന് ഭേദമായിട്ട് വരുമ്പോഴത്തേക്കും നാളെ വീണ്ടും നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ഒത്തിരി പാട്ടുകളും ഒരുപാട് ഫണ്ണും എൻ്റർടൈൻമെൻറ്റും ഒക്കെ ആയിട്ട് ഐ വിൽ ബി റൈറ്റ് ബാക്ക് ഓൺ 917 ഈവനിങ്സ്. ഇപ്പോൾ ദാ ചെറിയൊരു ടാറ്റാ ബൈ ബൈ, സീ യു ഓൾ, ടേക്ക് കെയർ.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അഫ്സൽ.
1: യു ആർ ലിസണിംഗ് ടു റേഡിയോ
2: 91.7 KTK.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
1: You

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
2: You are listening to
3: Radio Suno
2: 91.7 FM.
4: Katash happening.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. കൂടുതൽ
1: വിവരങ്ങൾക്കായി visit cbq.qa.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടം പോതുമാക്കളുണ്ട്. Everybody.

0: വചനങ്ങളിലൂടെ.
1: രണ്ടാളുകൾ പിണങ്ങിയാൽ ആദ്യം പിണക്കം മാറ്റാൻ ശ്രമിക്കുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ടു കൂടും സവാരി. മോർണിംഗ് സവാരി,
3: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ
2: മോർണിംഗ് സവാരി.
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
0: brought to you by. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
7: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411133.
8: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.
9: Just feel like you're home.
10: You

0: FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: അസ്സലാമു അലൈക്കും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈവനിംഗ് അല്ലേ. നമ്മളിങ്ങനെ ഒരുമിച്ച് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സ് കേട്ടാൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയാവൂലേ. അതിന്റെ സമയമായിട്ടുണ്ട്. സോ ഗൈസ് വെൽക്കം ടു മൈ ഷോ. ഇത് ടെക് ടോക്ക് ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്. അപ്പൊ എങ്ങനെ തുടങ്ങല്ലേ? നമ്മുടെ ഷോ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വാട്സപ്പിൽ ഒരു സെക്യൂരിറ്റി ഫീച്ചർ ഇങ്ങനെ റോൾ ഔട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. നോർമലി നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ ഇല്ലാത്ത ഒരാളുടെ നമ്പറിലൂടെ നമ്മൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് അത് ഡയറക്റ്റ് മെസ്സേജിലോട്ടാണ് പോകാറുള്ളത്. പക്ഷെ അതിന് പകരം നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ സേവ് ചെയ്യാത്ത ഒരു നമ്പറിലേക്ക് നമ്മൾ ഇനി ചാറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വാട്സപ്പ് ആദ്യം ഒരു വാർണിംഗ് സ്ക്രീൻ കാണിക്കും. ആ സമയത്ത് അവിടെ ആ നമ്പർ ഏത് രാജ്യത്താണ്, നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ സേവ് ചെയ്തിട്ടുണ്ടോ, കോമൺ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടോ, ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ചാറ്റ് കണ്ടിന്യൂ ചെയ്യണോ ക്യാൻസൽ ചെയ്യണോ എന്ന് നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റും. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏത് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാലും മറ്റു വശത്തുള്ള ആളുകൾക്ക്, അതായത് നമ്മൾ ആർക്കാണോ ചാറ്റ് ചെയ്യുന്നത് അവർക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും പോകത്തില്ല. സംഭവം ഇൻട്രസ്റ്റിംഗ് അല്ലേ. ഇത് വാട്സപ്പ് കൊണ്ടുവരാനുള്ളതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് സ്കാംസ് ഫേക്ക് പ്രൊഫൈൽസിൽ നിന്നൊക്കെ യൂസേഴ്സിനെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മെസ്സേജ് കണ്ടാൽ ഉടനെ തന്നെ അത് സ്കാം ആണെന്ന് വിചാരിക്കരുത്. പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യണം. അത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. എന്താണെങ്കിലും വാട്സപ്പ് സൂൺ തന്നെ ഈ ഒരു ഫീച്ചർ റോൾ ഔട്ട് ചെയ്തിട്ട് എല്ലാവരുടെയും എത്തുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റ് എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ടെക്ടോക്കിൽ നിങ്ങളുടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വാട്സപ്പിന്റെ ഒരു സെക്യൂരിറ്റി ടൂളിലേക്ക് പുതിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അഡീഷൻ കൂടിയിട്ടാണ് ദാ ഇപ്പം ഇങ്ങോട്ട് ആഡ് ഓൺ ആവാൻ പോകുന്നത്. ലെറ്റ്സ് സീ എന്തൊക്കെ ആയിരിക്കും കാര്യങ്ങൾ എന്നൊക്കെ. തൽക്കാലം ദാ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ടെക്ടോക്ക് ഇവിടെ കിക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ബാക്കി അപ്ഡേറ്റ്സും വിശേഷങ്ങളൊക്കെ സൂൺ തന്നെ കേൾക്കാൻ പറ്റും. സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ. കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണേ.

0: മെസ്സി, റൊണാൾഡോ, എംബാപ്പെ, ഹാലൻഡ്, ഡെംബലെ, വിനീഷ്യസ് ജൂനിയർ. ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
2: Hi, Namaskaram. I'm Manoj KJN.
3: Digambaran. Thiranurayum,
4: Churul Moodi. You're listening to
2: Radio Suno. Radio Suno, 91.7 FM.
5: Techie Talk.
6: നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓപ്പൺ ചെയ്യുന്നു, ഒരു റീൽ കാണുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ 2-3 മണിക്കൂർ കഴിഞ്ഞാലും നമ്മൾ അറിയുന്നില്ല. ലിറ്ററലി നമ്മളിങ്ങനെ ഡൂം സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അതിലോട്ടാണ് നമ്മളിനി പോകാൻ പോകുന്നത്. ബാക്ക് ടു മൈ ഷോ. ഇത് ടെക് ടോക്ക് ആണ്, കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്. യെസ്, ആ ഡൂം സ്ക്രോളിംഗ് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയ ആപ്ലിക്കേഷൻ മീവോ സ്ക്രോളിംഗ്. ആദ്യം കേൾക്കുന്ന സമയത്ത് ഇതൊരു നോർമൽ സ്ക്രീൻ ടൈപ്പ് ആപ്ലിക്കേഷൻ ആണ് നമുക്ക് തോന്നും. പക്ഷേ ഇതിന്റെ കോൺസെപ്റ്റ് കുറച്ചധികം ഡിഫറെന്റ് ആണ്. യൂഷ്വലി സ്ക്രീൻ ടൈം ആപ്സ് എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആപ്പ് ലോക്ക് ചെയ്യും, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലിമിറ്റ്സ് വെക്കും, നോട്ടിഫിക്കേഷൻസ് അയക്കും. ബേസിക്കലി ഫോൺ യൂസ് ചെയ്യുന്നതിന് നമ്മളെ കുറച്ച് ഗിൽറ്റ് ഫീൽ ഒക്കെ ഉണ്ടാക്കും. പക്ഷേ മീവോ ആപ്പ് അങ്ങനെയല്ല ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോൺ യൂസ് ചെയ്യരുതെന്ന് പറയുന്നില്ല, പകരം എന്തിനാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അതായത് നമ്മൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യുന്ന മൊമെന്റിൽ തന്നെ ഒരു സ്മോൾ റിഫ്ലക്ഷൻ പോസ് അവർ ക്രിയേറ്റ് ചെയ്യും. ഉദാഹരണത്തിന് നമ്മൾ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മീവോ നമ്മളോട് ചോദിക്കും, റിലാക്സ് ചെയ്യാനാണോ, ബോറടിച്ചിട്ടാണോ, ടൈം പാസിനാണോ എന്ന്. അങ്ങനെ നമ്മുടെ യൂസേഴ്സിനെ കുറച്ച് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കസ്റ്റം സ്ക്രോൾ സെഷൻസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഡെയിലി 1 അവർ ഇൻസ്റ്റഗ്രാം സെഷൻ മാത്രം പ്ലാൻ ചെയ്യാം. സെഷൻ കഴിഞ്ഞാൽ ആപ്പ് ഒരു ഫ്രണ്ട്ലി റിമൈൻഡർ തരും, ഈ സ്ക്രോളിംഗ് യൂസ്ഫുൾ ആയിരുന്നോ, ഇല്ലേ വെറുതെ ടൈം പോയതാണോ. ജഡ്ജ്മെന്റിൽ ഇല്ലാണ്ട്, ഷെയ്മിംഗ് ഇല്ലാണ്ട്, ജസ്റ്റ് ഒരു അവയർനെസ് മാത്രമായിട്ട് നമുക്ക് തരും. സംഭവം രസമായിട്ടുള്ള ഒരു കാര്യമല്ലേ? അതും ഈ ഒരു കാലത്ത് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഇന്റർവൽ ചെക്ക് ഇൻ സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ എൻലെസ് ആയിട്ടുള്ള സ്ക്രോൾ ലൂപ്പിലോട്ട് പെട്ടുപോയിട്ടുണ്ടോ എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാനുള്ള ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ മെയിൻ ഐഡിയ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ടെക്നോളജിയിൽ നിന്ന് ഓടിപ്പോകാൻ വേണ്ടിയിട്ടല്ല, ടെക്നോളജി യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി കോൺഷ്യസ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ബിക്കോസ് നോർമലി നമുക്ക് വേണ്ടത് ഫോൺ യൂസേജ് നിർത്തിവെക്കുക എന്നുള്ളതല്ല, ഫോൺ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക എന്നുള്ള ഒരു സംഭവമാണ്. ആൻഡ് ദാറ്റ്സ് മീവോ സ്ക്രോളിംഗ്, എ ഫ്രഷ് ടേക്ക് ഓൺ ഫൈറ്റിംഗ് ഡൂം സ്ക്രോളിംഗ് ഇൻ 2026 എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താണെങ്കിലും ടെക് അപ്ഡേറ്റ്സ് ഒക്കെ ഇവിടെ കട്ട വെയിറ്റിംഗ് ആണ് ബാക്കി. തൽക്കാലം പാട്ട് കേൾക്കേണ്ട സമയമാണ്. പാട്ടുകൾക്ക് ശേഷം ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: You are listening to Radio Suno 91.7 FM.
2: Katash

ഞാൻ പറയുന്ന ഒരു കാര്യം ഇമാജിൻ ചെയ്യണം കേട്ടോ. നമ്മൾ ജെമിനി അടിക്കൽ ഒരു മാസം മുന്നേ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്, എന്റെ ഹോബി ഫോട്ടോഗ്രാഫിയാണ്, വീക്കെൻഡിൽ ഞാൻ നന്നായിട്ട് ഫുട്ബോൾ കളിക്കും. അതിനുശേഷം പിന്നെ ഒരു മാസം കഴിഞ്ഞ് നമ്മൾ ജെമിനി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് ജെമിനി ഇപ്പം നമ്മളെ ഓർക്കുന്ന ഒരു അപ്ഡേറ്റിലോട്ട് വന്നിട്ടുണ്ട്. ബാക്ക് ടു മൈ ഷോ, ഇത് ടെക് ടോക്ക് ആണ്, കൂടെ ഉള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്. അപ്പൊ ഇങ്ങനെ പറയല്ലേ. യെസ്, ഗൂഗിൾ ജെമിനി ലൈവിൻ വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേറ്റ് ശരിക്കും നെക്സ്റ്റ് ലെവലാണെന്ന് പറയാൻ പറ്റും. ഇപ്പൊ ജെമിനി ലൈവിന് നമ്മുടെ പ്രീവിയസ് കോൺവെർസേഷൻസ് ഒക്കെ റിമെമ്പർ ചെയ്യാൻ പറ്റും. അതായത് ഓരോ പ്രാവശ്യം പുതിയ ചാറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ആരാണ്, നമ്മളുടെ പ്രിഫറൻസ് എന്തൊക്കെയാണ്, വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യം വരുന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഹെൽത്തി ഫുഡ് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജെമിനി അടിക്കൽ നമ്മൾ മുന്നേ ചാറ്റ് ചെയ്തിട്ടുള്ള ഡയറ്ററി പ്രിഫറൻസ് ഒക്കെ യൂസ് ചെയ്ത് ആൻസർ തരും. വി കൻ പ്ലാൻ തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹോബീസ് വെച്ച് കസ്റ്റമൈസ് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരും. ബേസിക്കലി ജെമിനി ഇപ്പോൾ ഒരു ചാറ്റ് ബോട്ടിൽ നിന്ന് പേഴ്സണൽ ആയിട്ടുള്ള അസിസ്റ്റന്റിലേക്ക് മൂവ് ഓൺ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഒരുപാട് ചാറ്റ് ബോട്ട്സിന് നമുക്ക് ഇതുപോലത്തെ ഫീച്ചേഴ്സ് കാണാൻ പറ്റും, പക്ഷെ ജെമിനി ലൈവിന് പ്രീവിയസ് കോൺവെർസേഷൻ റിമൈൻഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പം ഇടയ്ക്ക് വന്നിട്ടുള്ളത്. ഇത് മാത്രമല്ലാണ്ട് ജെമിനി ലൈവ് ഇപ്പോൾ കണക്ടഡ് ആപ്സും ആക്സസ് ചെയ്യാൻ പറ്റും, ലൈക്ക് യൂട്യൂബ്, വർക്ക് സ്പേസ്, നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ. അങ്ങനെ പല സർവീസിൽ നിന്ന് ഇൻഫർമേഷൻസ് എടുത്ത് നമ്മുടെ കോൺവെർസേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, നമ്മൾ വോയിസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ടെക്സ്റ്റിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും, പിന്നെ തിരിച്ച് വോയിസിലേക്ക് വന്നാലും കോൺടെക്സ്റ്റ് ഒന്നും നമുക്ക് നഷ്ടപ്പെടത്തില്ല. കോൺവെർസേഷൻസിന്റെ ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, ആ ഒരു കണ്ടിന്യൂറ്റി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ഒരു സ്മോൾ ക്യാച്ച് ഉണ്ട്. സംഭവം എന്ന് പറയുന്നത് ഗൂഗിൾ മെസ്സേജസ് ഇന്റഗ്രേഷൻ പ്രിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ അത് ടോട്ടലി റോൾ ഔട്ട് ആയിട്ടില്ല. അതുകൊണ്ട് എല്ലാ ഫീച്ചേഴ്സും എല്ലാവർക്കും കിട്ടണമെന്നില്ല, റോൾ ഔട്ട് സ്റ്റിൽ ഓൺ ഗോയിങ് ആണ്. എന്നാൽ ഓവറോൾ നോക്കിയാൽ ജെമിനി ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന AI അല്ല, നമ്മൾ കുറച്ച് പഠിക്കുന്ന, നമ്മളെ ഓർക്കുന്ന, നമ്മളുടെ ഡിജിറ്റൽ ലൈഫ് മനസ്സിലാക്കിയിട്ട് AI അസിസ്റ്റന്റ് പോലെ സഹായിക്കുന്ന ഒരു സംഭവമാണ്. ആൻഡ് ഓണസ്റ്റ്ലി AI അസിസ്റ്റൻസിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്നാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലെസ് സെർച്ചിങ്, മോർ റിമെമ്പറിങ്. എന്താണെങ്കിലും ജെമിനി അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തോ, ഈ ഫീച്ചേഴ്സ് ഒക്കെ പയ്യെ പയ്യെ നമുക്ക് റോൾ ഔട്ട് ചെയ്തിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. തൽക്കാലം ഇവിടെ പാട്ട് കേൾക്കട്ടോ, വെയിറ്റിംഗ് ആണ്. ഇത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: എല്ലാവർക്കും നമസ്കാരം, ഞാൻ പ്രിയാമണിയാണ്.
0: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: ചെന്നൈ ബീറ്റ്സ്,
4: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
5: എന്താട്ടോ പോതുമാക്കളുണ്ട്.

ബാക്ക് ടു മൈ ഷോ. ഇത് ടെക് ടോക്ക് ആണ്, കൂടെ ഉള്ളത് ഹഫീസ് ആണ്. ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ ഇല്ലയോ എന്നറിയില്ല, പക്ഷെ എന്നിരുന്നാലും പറയാം. വാട്സപ്പിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ട്രിക്ക് ഉണ്ട്. ഇതിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നില്ല, തൽക്കാലം ടെക് ടിപ്പിന്റെ ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ അതങ്ങോട്ട് പറയാൻ പോവാണ്. പറയട്ടെ, യൂഷ്വലി ആരെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ നോക്കുക? പ്രൊഫൈൽ പിക് ഉണ്ടോ നോക്കും, മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ സിംഗിൾ ടിക്ക് കിടക്കുന്നുണ്ടോ നോക്കും, കോൾ ചെയ്ത് നോക്കും. പക്ഷേ ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പ്രൈവസി സെറ്റിംഗ്സ് മാറ്റിയാലോ, ഫോൺ മാറ്റിയാലോ, എന്തെങ്കിലും ഇന്റർനെറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലോ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ വാട്സപ്പിൽ തന്നെ ഒരു ഫീച്ചർ ഉണ്ട്, അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊരു ക്ലൂ തരാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട്സുകൾ പറയുന്നുണ്ട്. ക്ലൂ മാത്രമാണ്, ഇതൊരു ടെക് ടിപ്പ് മാത്രമാണ്, സംഭവം ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ഫീച്ചറിന്റെ പേരാണ് എൻക്രിപ്ഷൻ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ല, നമ്മുടെ ചാറ്റ്സ് ഒക്കെ എൻ ടു എൻക്രിപ്റ്റഡ് ആണെന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒറിജിനലി ഇതിന്റെ യൂസേജ് എന്ന് പറയുന്നത്. ഇത് ഭയങ്കര എളുപ്പമാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് സംശയമുള്ള ആളുടെ ചാറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ആളുടെ പേര് നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് എൻക്രിപ്ഷൻ എന്നൊരു ഓപ്ഷൻ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ഓട്ടോമാറ്റിക്കലി ആ ചാറ്റിന്റെ എൻക്രിപ്ഷൻ സ്റ്റാറ്റസ് വെരിഫൈ ചെയ്യാൻ ട്രൈ ചെയ്യും. വൺസ് നമ്മുടെ വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ജനറലി ചാറ്റ് നോർമൽ ആയി വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. പക്ഷെ റിപ്പീറ്റഡ്ലി വെരിഫിക്കേഷൻ ഇങ്ങനെ ഫെയിൽ ആകുവാണെന്നുണ്ടെങ്കിൽ അതൊരു ഇൻഡിക്കേഷൻ ആണ് നമ്മളെ മേ ബി ആ ഒരു പേഴ്സൺ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം എന്നാണ് റിപ്പോർട്ട്സുകൾ പറയുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ എന്നെ ആരും ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലായിരിക്കും. പക്ഷെ സത്യതാണ്, എനിക്ക് അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ടുള്ള കോൺടാക്ട്സ് കിട്ടിയിട്ടില്ല. എന്താണെങ്കിലും ഒരുപാട് റിപ്പോർട്ട്സുകൾ അങ്ങനെയാണ് പറയുന്നത്. ആൻഡ് വൺ മോർ തിങ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വാട്സപ്പ് ഒഫീഷ്യലി ഇത് ബ്ലോക്ക് ഡിറ്റക്ടർ ആയിട്ടൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. ഇതൊരു ടെക് ടിപ്പായിട്ട് മാത്രം കണ്ടാൽ മതി, ഒരു ക്ലൂ മാത്രം, അത്ര തന്നെ. അപ്പൊ ഇനി മെസ്സേജ് അയച്ചു നോക്കണ്ട, കോൾ ചെയ്ത് നോക്കണ്ട, വേറെ ആരെങ്കിലും വിളിച്ചിട്ട് ഇനി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും സംശയം അല്ലെങ്കിൽ അതൊന്നും ഉറപ്പൊന്നും വരുത്തേണ്ട കാര്യമില്ല. ഈ കാര്യം മാത്രം ചെയ്താൽ മതി, സൈലന്റ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. തൽക്കാലം എന്താ ഈ ഒരു ടെക് ടിപ്പൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നൈസ് ഇടങ്ങളിൽ സ്കൂട്ടാവുകയാണ്. ടെക് വേൾഡിൽ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് അപ്ഡേറ്റ്സ് ഒക്കെ ഇനി അടുത്ത സാറ്റർഡേ വീണ്ടും ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. തൽക്കാലം എന്താ ഇപ്പം അങ്ങോട്ടേക്ക് പോവാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്റ്റേ അപ്ഡേറ്റഡ് ഓൾവേസ് ആൻഡ് സ്റ്റേ ക്യൂരിയസ് ഓൾവേസ്. ദിസ് ഈസ് യുവർ ടെക് ബഡി ഹഫീസ് സൈനിങ് ഓഫ് ഫ്രം ടെക് ടോക്കിൽ നിന്ന്. ടാറ്റ, ബൈ ബൈ ആൻഡ് ലവ് യു ഗൈസ്.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
1: Messi, Ronaldo, Mbappe, Haaland, Dembele, Vinicius Jr. ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
2: In association with
0: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner. You are

0: Radio Suno. 91.7 FM. Radio Suno. Qatar's happiness frequency. Radio Suno.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ് ഫുഡ്, മദ് ഗൂത്ത്.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
1: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
7: ഹായ്, ഞാൻ രാജലക്ഷ്മി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil. ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സുനോ 91.9.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: You are listening to

0: വചനങ്ങളിലൂടെ.
1: നിന്നെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ ഓർത്തുവെക്കുക. നീ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ ഓർത്തുവെക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. You are

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% 1 ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ താജുദ്ദീൻ വടകര.
3: യു ആർ ലിസണിംഗ് ടു
2: ഖത്തറിന്റെ സ്വന്തം റേഡിയോ സ്റ്റേഷനായ റേഡിയോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സനോ 91.7 FM Qatar's favorite radio station.
1: മെസ്സി, റൊണാൾഡോ, എംബാപ്പെ, ഹാലൻഡ്, ഡെംബെലെ, വിനീഷ്യസ് ജൂനിയർ, ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
2: In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് ഡ്രിവൻസ് പാർട്ണർ.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
4: Everyone, this is Vijay Shadas.
0: You're listening to
4: Radio Suno 91.7 FM.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino. അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ്
2: വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Uridu TV channel number 911.
1: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA. റേഡിയോ സുനോ.

0: വചനങ്ങളിലൂടെ അറിയുക, ഹൃദയം നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: It's time for Top 10.
1: ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും എല്ലാ പരിപാടിയും നല്ല കളറായിട്ട് വൈൻഡപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കിടുക്കൻ പാട്ടുകൾ വേണം, നല്ല മ്യൂസിക് വേണം, നല്ല അടിപൊളി ബീറ്റ് വേണം. ബിക്കോസ് എവറിത്തിങ് ഇസ് ബീറ്റ് അല്ലേ, ബീറ്റാണ് എല്ലാം എല്ലാം. അങ്ങനെ വീക്കെൻഡ് വൈൻഡപ്പ് ആയിട്ട് ചിച്ചു എത്തിയിട്ടുണ്ട്. ഓൺ യുവർ ഹാപ്പിനെസ് ആൻഡ് മ്യൂസിക്കൽ ഹോട്ട് ലൈൻ, ദിസ് ഈസ് റേഡിയോ സുനോ. സോ നമുക്ക് ഇത്തവണത്തെ ടോപ്പ് 10 അങ്ങോട്ട് തുടങ്ങിയാലോ. വെൽക്കം ടു ടുഡേയ്സ് ടോപ്പ് 10. ഇന്ന് ടോപ്പ് 10 നമ്മൾ ഇത് ആദ്യം കേൾക്കാൻ പോകുന്നത് സൗത്ത് ഇന്ത്യൻ മ്യൂസിക് ഇൻഡസ്ട്രിയുടെ റസ, യെസ് അനിരുദ്ധിന്റെ അനിബ്രോയുടെ പാട്ടോട് കൂടി ടോപ്പ് 10 അങ്ങോട്ട് തുടങ്ങിയാലോ. അരവിന്ദ് ബൈ അനിരുദ്ധ്. അപ്പൊ ചോദ്യം മനസ്സിൽ വരും, ആരാണ് അരവിന്ദ്? ഹൂ ഇസ് അരവിന്ദ്?
2: എം പേര് അരവിന്ദ്. ഒരേ ഒരു ചാൻസ് കിട്ടിയെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ്.
1: അതിനുള്ള ഉത്തരവും അനിബ്രോ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ട് ഭാഗമായിട്ടാണ് ഈ ഒരു പാട്ട് വന്നിരിക്കുന്നത്, ഒരു ഇൻട്രോ വീഡിയോയും ദെൻ ആ ഒരു പാട്ട്, ആ ഒരു മ്യൂസിക് വീഡിയോ. സോ ഈ ഒരു അരവിന്ദ് എന്ന് പറയുന്നത് എല്ലാ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെയും കണക്ട് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ചാൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ദാറ്റ് വൺ ഇൻഡി മ്യൂസീഷ്യൻ ആണ് ഈ അരവിന്ദ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു മോഡൽ സ്റ്റോറി ബിൽഡ് ചെയ്ത് പോയിട്ട് അവസാനം പറഞ്ഞു വെക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. എവറി ഇന്ത്യ ആർട്ടിസ്റ്റ് ഹാസ് എ സ്റ്റോറി, എവറി റിജക്ഷൻ ഡിസേർവ്സ് എ സ്പോട്ട് ലൈറ്റ് എന്നുള്ളത്. അങ്ങനെ ഈ ഒരു വീഡിയോ വന്ന് എൻഡ് ചെയ്യുന്ന ടൈമിൽ താഴത്തെ കമന്റ് സെക്ഷനിൽ ഞാൻ കണ്ടൊരു ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ഒരു കമന്റ് എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. ആക്ച്വലി ഈ ഒരു അരവിന്ദ് എന്നുള്ളത് അനിബ്രോയുടെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനാണ്. ചൈൽഡ്ഹുഡ് തൊട്ട് അനിരുദ്ധ് എന്ന മ്യൂസീഷ്യനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത, മ്യൂസിക് കരിയർ ചൂസ് ചെയ്ത സമയത്തും ബാക്ക് ബോൺ ആയിട്ട് ഒപ്പം നിന്ന ഒരു ആർട്ടിസ്റ്റാണ് അരവിന്ദ്. അരവിന്ദ് കുറച്ചു വർഷം മുമ്പാണ് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചത്. അനിരുദ്ധിന്റെ കരിയർ തുടങ്ങിയ സമയത്തൊക്കെ അരവിന്ദ് കൂടെ ഉണ്ടായിരുന്നു വർക്ക് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പാട്ട് അരവിന്ദ് എന്നുള്ള പാട്ട് അനിബ്രോയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അരവിന്ദ് എന്ന മ്യൂസീഷ്യനുള്ള ഒരു ട്രിബ്യൂട്ട് കൂടിയാണ്. ഇന്നേവേ ഇത് ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള ട്രാക്കാണ്, വളരെ ഇമോഷണൽ ആയിട്ടുള്ള ട്രാക്കാണ്, വളരെയധികം കണക്ട് ചെയ്യുന്ന ട്രാക്കാണ്. ഒരു ബ്യൂട്ടിഫുൾ പാട്ട് വരുന്നുണ്ട്, അരവിന്ദ് ബൈ അനിരുദ്ധ്, ഓൺലി ഓൺ റേഡിയോ സുനോ. നമ്പർ 10.

0: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഹലോ, നമസ്കാരം, ഞാൻ അഖില ആനന്ദ്.

Now let's go for it.

0: സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം ഇഷ്ടപ്പെട്ട പല സിനിമകളും ചർച്ചയാക്കപ്പെടുന്നതാണ്. അങ്ങനെ ഒരു പക്ഷേ ഈ അടുത്തിടയ്ക്ക് ഈ ഒരു സിനിമ കണ്ട എല്ലാവരും ഇപ്പോൾ വരുന്ന കമൻസും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ടാവും. കാരണം അത്രയും ക്ലാസിക് ആയിട്ടുള്ള ഒരു സിനിമയാണ് നമുക്ക് ഈ റീസെന്റ് ആയിട്ട് കിട്ടിയത്. ബാക്ക് ടു ടോപ് ടെൻ ചിച്ചാണ് ഇതിയുടെ കൂടെയുള്ളത്. ചിദംബരത്തിന്റെ ഏറ്റവും റീസെന്റ് ആയിട്ട് റിലീസായ മൂവി ബാലൻ ദ ബോയ്, ഈ ഒരു സിനിമയെ കുറിച്ച് പല കമന്റ്സും നമ്മൾ കേൾക്കുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് പ്രിയദർശൻ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ രണ്ടു വർഷത്തിനിടയിൽ ഞാൻ കണ്ട ഏറ്റവും മികച്ചൊരു സിനിമയാണിത് എന്നുള്ളത്. റിലീസാവുന്നതിന് മുമ്പായിരുന്നു ആ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത്. അപ്പൊ അതുകൊണ്ട് എത്ര പേർക്ക് അത് അങ്ങ് ദഹിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ സിനിമ റിലീസായതിനു ശേഷം എല്ലാവർക്കും മനസ്സിലായി സാറ് പറഞ്ഞത് പോയിന്റാണ്, കറക്റ്റ് ആണ് എന്നുള്ളത്. സത്യനന്ദിക്കാട് സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്, സംസ്കാരമുള്ള മലയാള സിനിമയുടെ ഏറ്റവും പുതിയ മുഖമാണ് ഈ ഒരു മൂവി എന്നുള്ളത്. മനസ്സിനെ കൊളുത്തി വലിക്കുന്ന സിനിമ. ലിറ്ററലി സിനിമ കണ്ടിറങ്ങിയ എല്ലാ ആളുകൾക്കും പറയാനുള്ളതും ഇത് ഈ ഒരു സ്റ്റേറ്റ്മെന്റാണ്, മനസ്സിനെ കൊളുത്തി വലിക്കുന്ന ഒരു സിനിമ. ഇത്രയും ഇമോഷണലി പറഞ്ഞു പോകുന്നൊരു സ്റ്റോറി. അത് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം കുറച്ചധികം സ്റ്റാർസിനെ നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം ജിത്തു മാധവനും ചിദംബരം ഒന്നിച്ചപ്പോഴേക്കും നമുക്ക് കിട്ടിയത് എവർ ക്ലാസിക് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ജാനേമനും മഞ്ഞമ്മൽ ബോയ്സും ഒക്കെ കണ്ട് സന്തോഷിച്ച ആളുകൾക്ക് അറിയാലോ ചിദംബരത്തിന്റെ ലെവൽ ഓഫ് മേക്കിംഗ് അറിയാം. ഒരു ദുരൂഹ സാഹചര്യത്തിൽ സിനിമയിൽ ഒരു പോലീസുകാരനായിട്ട് വന്ന് നമ്മളെയൊക്കെ ഒന്ന് ഞെട്ടിച്ചതിന് ശേഷമാണ് ദേ ഇപ്പോൾ ഈ ഒരു സിനിമയുമായിട്ട് വന്ന് തകർത്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ചിദംബരവും സുഷിൻ ശ്യാമും ഇവരൊന്നിച്ചു കഴിഞ്ഞാൽ മ്യൂസിക്കലി അത് ഗംഭീര ട്രീറ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. സോ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് രണ്ട് പാട്ടുകളാണ്, രണ്ടും ബാലൻ സിനിമയിലെ പാട്ടാണ്. ഇതിൽ ആദ്യത്തേത് എങ്ങോട്ട എന്നുള്ള പാട്ട് സുഷിൻ ശ്യാം കമ്പോസ് ചെയ്ത് പാടിയ പാട്ടാണ്. ദെൻ നേഹ നായരും ലിബിൻ നോബിയും ചേർന്ന് പാടിയ പാട്ടുണ്ട് മകനെ എന്നുള്ള പാട്ട്. ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്തത് ശങ്ക ട്രൈബും നേഹ നായരും ചേർന്നിട്ടാണ്. അപ്പൊ ആ ഒരു പാട്ട് നമ്മൾ കേൾക്കും. ഈ രണ്ട് പാട്ടുകളും എഴുതിയിരിക്കുന്നത് അൻവർ അലിയാണ്. ഈ റീസെന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെട്ട സിനിമയിലെ ഏറ്റവും ഫീൽ ചെയ്ത രണ്ട് പാട്ടുകൾ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: നമ്പർ 9.

0: മെസ്സി, റൊണാൾഡോ, എംബാപ്പെ, ഹാലൻഡ്, ഡെംബലെ, വിനീഷ്യസ് ജൂനിയർ. ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
1: In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner. You are

ഗോളാന്തര വാർത്തകളാണല്ലോ എപ്പോഴും സംസാര വിഷയങ്ങളാവുന്നത് അല്ലേ. ബാക്ക് ടു മൈ ഷോ, ദേ ടോപ് ടെൻ ആണ്. ചിച്ചാണ് ഇവിടെ ഇങ്ങനെ കൂടെയുള്ളത്. ആൻഡ് ദിസ് ഈസ് റേഡിയോ സുനോ, യുവർ ഹാപ്പിനെസ് ഹോട്ട് ലൈൻ. ഭൂമിയിൽ നിന്ന് നമ്മൾ ഇന്ന് നേരെ പോകുന്നത് നെപ്റ്റ്യൂണിലേക്കാണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇറങ്ങുന്ന പല പാട്ടുകളിലും മറ്റു പല ഗ്രഹങ്ങളെയൊക്കെ കുറിച്ച് കേൾക്കുമ്പോഴേക്കും നമ്മൾ ഓൾറെഡി ഓക്കെ ചുറ്റും എന്തൊക്കെയാണ് നടക്കുന്നത്, നമ്മൾ ഉൾപ്പെടുന്ന ഈ ഒരു പ്രപഞ്ചത്തിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതിൽ പലതും നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇനി സമയമെടുക്കും എന്നൊക്കെ ഭയങ്കരമായിട്ട് ആലോചിച്ച് കൂട്ടുന്ന ആളുകളുണ്ടാവും. ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ ഇരുന്ന് ആലോചിക്കാറുണ്ട്. പിന്നെ ഒരു ലക്കം ലഗാനും ഇല്ലാണ്ട് പോകുമ്പോഴേക്കും ഞാൻ തിരിച്ച് അതുപോലെ തന്നെ വരും. ആ അല്ലാതെ നമ്മൾ ഈ ആലോചിച്ച് കൂട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഓക്കെ, സോ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് നെപ്റ്റ്യൂൺ കണക്ട് ചെയ്തിട്ടുള്ള ഒരു പാട്ടിലാണ്. ഹേയ് നെപ്റ്റ്യൂൺ നിഴലേ എന്നുള്ളൊരു ബ്യൂട്ടിഫുൾ ട്രാക്കുണ്ട്. സൈന്ധവിയാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ള റൊമാൻറ്റിക് ട്രാക്കാണ്. ഈ നെപ്റ്റ്യൂൺ എന്ന് കേട്ടപ്പോഴേക്കും ഞാൻ ഈ നെപ്റ്റ്യൂൺ വെച്ചിട്ടൊരു പാട്ട് റീസെൻ്റ് ആയിട്ട് കേട്ടില്ല എന്ന് പറഞ്ഞ് തപ്പിപ്പോയപ്പോഴാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനിൽ വന്ന് നിന്നത്. ധ്യാൻ ശ്രീനിവാസൻ്റെ ഈ ഒരു സിനിമയിലും നെപ്റ്റ്യൂൺ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. കൊള്ളാം. ഈ നെപ്റ്റ്യൂണിൻ്റെ ഒരു ഒന്ന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഇത് നമ്മൾ പുറമേ നിന്ന് കാണുമ്പോഴേക്കും ഭയങ്കര ശാന്തമാണ് ഈ ഒരു പ്ലാൻ. പക്ഷേ ഇതിനകത്ത് മിസ്റ്റീരിയസ് ആയിട്ടുള്ള, എന്താ പറയുക, ഡ്രമാറ്റിക്കൽ ആയിട്ടുള്ള, മാജിക്കൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആൻഡ് വളരെ ദൂരത്തിലാണ്. സോ നമുക്ക് വേണമെങ്കിൽ ചില ആളുകളെ നെപ്റ്റ്യൂനുമായിട്ട് കമ്പയർ ചെയ്യാം. അവർ പുറമേ നിന്ന് നോക്കുമ്പോഴേക്കും ഭയങ്കര ശാന്തമായിരിക്കും, പക്ഷേ അവരുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ പൊന്നോ ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, സയൻറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ ശാസ്ത്രം വിശ്വസിക്കുന്നത് നെപ്റ്റ്യൂണിൽ ഡയമണ്ട് മഴയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് പോയാൽ കൊള്ളാം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. നടക്കുവോ ആവോ, എന്തായാലും നമുക്ക് തൽക്കാലം ഹേയ് നെപ്റ്റ്യൂൺ എന്നതിലേക്ക് കേട്ടിട്ട് വരാം. ദിസ് ഈസ് ടോപ് ടെൻ. ചിച്ചുവാണ് കൂടെ. വീക്കെൻഡ് ആണ്, വൈ ബാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്പർ 7.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. You are

0: ഹായ്,
1: ഞാൻ ധർമ്മജൻ ബോൾഗാട്ടി.
0: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: Chennai beats
3: Tamil head of the hour
4: in the art of podumakkolanda.

0: ഈ റീസെന്റ് ആയിട്ട് നമ്മൾ ഒരുപാട് ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകളെ കാണുന്നുണ്ട്. ആൻഡ് ഇവരിൽ പലർക്കും ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരാളുടെ പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ബാക്ക് ടു ടോപ് ടെൻ ചിച്ചു ആണ് ഇവിടെ ഇങ്ങനെ കൂടിയുള്ളത്. ജുനൂൻ എന്നുള്ളൊരു ട്രാക്കാണ് ദേ നമ്മൾ കേൾക്കുന്നത്, ബൈ ഹനാൻ ഷെഡ്. ഇറ്റ്സ് ആൻ ഇൻഡി പോപ്പ് സോങ്. ഈ റീസെന്റ് ആയിട്ട് ഒരുപാട് ഇൻഡി ട്രാക്കുകൾ എന്താ പറയുക ഹിറ്റ് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് ആയിട്ട് വൈബ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ഒന്നാണ് ഈ ഒരു പാട്ട്. ഈ ഒരു പാട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഹനാൻ ഷെ തന്നെയാണ് ആൾ. ഈ ഒരു പാട്ടിലും ഒരു പാട്ടുകാരൻ തന്നെയാണ്. ഓഫ് സ്ക്രീനിലെ പാട്ടുകാരൻ ഓൺ സ്ക്രീനിൽ ആക്ടറായി മാറിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് ഈ ഒരു പാട്ടിൽ കാണാൻ പറ്റും. അല്ല, അതെ, ഓഫ് സ്ക്രീനിലും ഓൺ സ്ക്രീനിലും ആൾ പാട്ടുകാരനാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നതും. ഈ ഒരു സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റുന്നതും ദ വൺ ആൻഡ് ഓൺലി ഹനാൻ ഷെ ആണ്. ആ ഒരു പ്ലോട്ട് പറഞ്ഞു പോകുന്നത് സീരിയസ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഫണ്ണായി തോന്നിയിട്ടുണ്ട്. ഇനി ഫണ്ണാണെങ്കിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോ കാണട്ടോ. ആക്ച്വലി ജുനൂൻ എന്നുള്ളൊരു ടേമിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള പാഷൻ അല്ലെങ്കിൽ ഒബ്സഷൻ എന്നൊക്കെയാണ്. നമുക്കിപ്പം ഒരു കാര്യം ചേസ് ചെയ്യണമെന്നുള്ള അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. നമ്മൾ ഒരു എന്താ പറയുക കംപ്ലീറ്റ് ഹാർട്ടോട് കൂടി ഒരു കാര്യം ചേസ് ചെയ്യണമെന്നുള്ള ആ ഒരു അതിയായിട്ടുള്ള ഫീൽ, അതിനെയാണ് ഈ ജുനൂൻ എന്ന് പറയുന്നത്. ഫോർ ഓൾ ദി ഇന്ത്യൻ മ്യൂസിക് ലവേഴ്സ് ഔട്ട് ദെയർ, ഒരു മെയിൻ സ്ട്രീം ഫോർമുല ഒന്നും ഫോളോ ചെയ്യാതെ സ്വന്തം സൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ന്യൂ ജനറേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പാട്ടാണ് ദേ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ആൻഡ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറകെ വളരെ ക്രേസി ആയിട്ട് ഇങ്ങനെ ഓടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ സ്പെഷ്യൽ ട്രാക്ക് ഫോർ യു. യെസ്, കേട്ട് കേട്ട് കൂട്ടുകൂടാം വിത്ത് മീ ചിച്ചു.
1: നമ്പർ 6.

0: It's time for Top 10.
1: കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ 90s കിഡ്സിന് എടുത്ത് പറയാണ്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇന്ദ്രൻ ചേട്ടനും ഇന്ത്യൻ സിനിമയുടെ തന്നെ സ്വപ്ന സുന്ദരിയായിട്ടുള്ള മധുബാലയും ഒന്നിച്ചൊരു സിനിമയിൽ അഭിനയിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് എങ്ങനെ ഉൾക്കൊള്ളും എന്നെനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ലിറ്ററലി ആ ഒരു കാര്യമാണ് ദേ നടന്നിരിക്കുന്നത്. കൈൻഡ് ഓഫ് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര സന്തോഷത്തിലാണ്. ഇങ്ങനെയുള്ള ചില സിനിമകൾ വരുമ്പോഴേക്കും നമുക്കൊക്കെ ഇങ്ങനെ മനസ്സ് നിറയുന്നൊരു ഫീൽ കിട്ടും. സിനിമ കാണാതെ തന്നെ മനസ്സ് നിറയുന്നൊരു ഫീലാണ്. ബാക്ക് ടു ടോപ് 10 ചിച്ചുവാണ് ദേ ഇവിടെ ഇങ്ങനെ കൂടെയുള്ളത്. ചിന്ന ചിന്ന ആസ എന്നുള്ള മൂവി, ഇന്ദ്രൻ ചേട്ടനും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മധുബാലയും ഒന്നിക്കുന്നു എന്നുള്ളത്. യോദ്ധയിലൊക്കെ മധുബാലയെ കണ്ടിട്ട് പിന്നീട് ഈ ഒരു സിനിമയിൽ കാണുമ്പോഴേക്കും ഓ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു ഫീലാണ്. ഈ റീസെൻ്റായിട്ട് ഇന്ദ്രൻ ചേട്ടൻ ചെയ്തിട്ടുള്ള ഓരോ സിനിമകളും കഥാപാത്രങ്ങളും വെച്ച് നോക്കുമ്പോൾ ഈ മനുഷ്യനെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് വളരെ വൈകിപ്പോയി എന്നാണ് എല്ലാവർക്കും പറയാനുള്ളതും എനിക്കും തോന്നിയതും. പക്ഷെങ്കിലും ഉറപ്പാണ്, ഇന്ദ്രൻ ചേട്ടൻ ഈ ഒരു ലെവലിൽ പോയി കഴിഞ്ഞാൽ ആളെ നമുക്കിനി പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളത്. സോ ഈ ഒരു സിനിമയിലെ പാട്ടാണ് നമ്മളിത് എനിക്ക് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ചിന്ന ചിന്ന ആസ എന്നുള്ള സിനിമയുടെ കുറച്ച് പ്രത്യേകതകളുണ്ട്. ബിക്കോസ് റോജ മൂവിയിലെ പാട്ടാണ് ചിന്ന ചിന്ന ആസ. മധുബാലയുടെ മൂവി തന്നെയാണത്. ആ ഒരു പാട്ടിലെ വരിയാണ് ഈ ഒരു സിനിമയുടെ ടൈറ്റിലായിട്ട് വന്നിരിക്കുന്നത്. ഈ സിനിമയുടെ ഡയറക്ടർ ആളുടെ ആദ്യത്തെ മൂവിയാണ്, വർഷയുടെ ആദ്യത്തെ മൂവിയാണ്. വർഷ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ദ്രൻ ചേട്ടൻ യെസ് പറഞ്ഞപ്പോഴാണ് ഈ ഒരു സിനിമ തുടങ്ങിയത് എന്നുള്ളത്. ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ടായിരുന്നു ഇവർ രണ്ടുപേരും സെറ്റിലോ ഉണ്ടായിരുന്നത്. ബിക്കോസ് വാരണാസിയിലായിരുന്നു ഷൂട്ടും കാര്യങ്ങളൊക്കെ. അവിടെ നമുക്ക് ഈ ഇത്രയും പ്രോപ്പർ ഫെസിലിറ്റി കൊടുക്കാനോ ഈ ആക്ടേഴ്സിനൊക്കെ, അതും ഇന്ദ്രൻ ചേട്ടനാണെങ്കിലും മധുബാലയ്ക്കാണെന്നുണ്ടെങ്കിലും കാരവാൻ പോലും ചിലപ്പോൾ എത്തിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ എങ്കിലും രണ്ടുപേരും പരാതികളൊന്നും പറയാതെ വളരെ കോഓപ്പറേറ്റീവ് ആയിട്ടാണ് നമ്മളോട് നിന്നത് എന്നാണ് വർഷ പറഞ്ഞത്. സോ വർഷ ആസ് എ ഡയറക്ടർ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു മൂവി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം. നമ്മളും സത്യം പറഞ്ഞിങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് ഈ ഒരു സിനിമയുടെ വാർത്തകൾ കേട്ടപ്പോൾ തൊട്ട്. സോ ഈ ഒരു മൂവിയിലെ പാട്ട് ഇനി നമ്മൾ കേൾക്കും. ഇന്ദ്രൻ ചേട്ടനെയും മധുബാലയും ഓൺ സ്ക്രീൻ നമ്മൾ കാണും. ഗോവിന്ദ് വസന്തിയുടെ ദാറ്റ് ഇമോഷണൽ ബീറ്റ് നമ്മൾ ഫീൽ ചെയ്യും. ആൻഡ് ചിന്മയുടെ ബ്യൂട്ടിഫുൾ സൗണ്ടിൽ ഈ ഒരു പാട്ട് നമ്മൾ കേൾക്കും. വേറെ ലെവൽ ട്രാക്കാണ്, ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടുള്ള പാട്ടാണ്. ഇങ്ങനെ ചില പാട്ടുകൾ നമ്മളെ ഡാൻസ് ചെയ്യിക്കും, ചില പാട്ടുകൾ നമ്മളെ പാടാൻ പ്രേരിപ്പിക്കും, ചില പാട്ടുകൾ നമ്മളെ പിടിച്ചിരുത്തും. അങ്ങനെ പിടിച്ചിരുത്തുന്ന ഒരു പാട്ടാണിത്. സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. ചിന്ന ചിന്ന ആസി മൂവിയിലെ കനവാനത് എന്നുള്ള ബ്യൂട്ടിഫുൾ ട്രാക്കാണ് ദേ വരുന്നത്.
0: Number 5.

0: ബാക്ക് ടു ടോപ് ടെൻ. നമ്മളിങ്ങനെ വീക്കിന് വൈബാക്കി കളറാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് കിടുക്കൻ തമിഴ് ട്രാക്കുകൾ ഇനി നമുക്ക് അങ്ങോട്ട് കേട്ടാലോ. ഇതിൽ ആദ്യത്തെ പാട്ട് നൈറ്റ് നില എന്നുള്ള പാട്ടാണ്, ഫ്രം ദ മൂവി വെക്കേ. ഇതിൽ ജി വി പ്രകാശാണ് നായകൻ. ജി വി പ്രകാശ് നായകനായി കഴിഞ്ഞാൽ രണ്ടുണ്ട് കാര്യം. ഒന്ന്, നായകനുമാക്കാം കൂട്ടത്തിൽ ഒരു കിടുക്കൻ കമ്പോസറി നമുക്ക് കിട്ടും. സോ ഈ ഒരു സിനിമയിൽ, വെക്കേ മൂവിയിൽ, ജി വി പ്രകാശ് കമ്പോസ് ചെയ്ത പാട്ടാണ് ദേ നമ്മളിങ്ങനെ കേൾക്കാൻ പോകുന്നത്. അല്ലെങ്കിലും ഒരുപാട് പേർക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. ആള് കമ്പോസ് ചെയ്ത പാട്ടിൽ ആൾക്ക് അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് എല്ലാവർക്കും കിട്ടുന്നൊരു ഒരു ലക്കല്ല. ഓക്കെ, സോ അങ്ങനെ ലക്ക് കിട്ടിയ ആളുകളിൽ ഒരാളാണ് ജി വി പ്രകാശ്. എൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് നൈറ്റ് നിലാവ എൻ ബൈക്കിൽ ഉലാവ. ആഹാ, അടിപൊളി ഒരു ബൈക്ക് യാത്രയൊക്കെയാണ് ഈ ഒരു പാട്ടിൻ്റെ വിഷ്വൽ വരുന്നത്. രസമാണ്, ഫീൽ ഗുഡ് ട്രാക്കാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ റൊമാൻറ്റിക് പാട്ടാണ്. അറിവിൻ്റെ ആണ് ലിറിക്സ് കേട്ടോ. പ്രണയം പറഞ്ഞു വന്നൊരു പാട്ട്. പാരഞ്ജിത് പ്രൊഡക്ഷൻ ആണ് ഈ ഒരു മൂവി അനൗൺസ് ചെയ്തത്. കൂട്ടത്തിൽ ഒന്ന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, അഗ്രൻ മോസസിന്റെ ഡെബ്യൂ മൂവിയാണ്. ആളുടെ ഡയറക്ടോറിയൽ, ആദ്യത്തെ ഡയറക്ടോറിയൽ മൂവിയാണ്. ആൻഡ് നമ്മളുടെ വൺ ആൻഡ് ഒൺലി ശ്രീനാഥ് ഭാസിയുടെ ആദ്യത്തെ തമിഴ് മൂവി കൂടെയാണ് ഈ വെക്കേ എന്നുള്ളത്. സോ ശ്രീനാഥ് ഭാസി വേഴ്സസ് ജി വി പി, ഇവരുടെ ഒരു നായകൻ വില്ലൻ ആ ഒരു മോഡിലാണ് സിനിമ പോകുന്നത് എന്നാണ് പോസ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും സിനിമ കളറാവട്ടെ. ഇനി ഇതിനൊരു കോയിൻസിഡൻസ് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിഞ്ഞു. പക്ഷേ ഇത് കോയിൻസിഡൻസ് അല്ല, ബിക്കോസ് ഇനി കേൾക്കാൻ പോകുന്ന പാട്ടും ജി വി പ്രകാശ് മ്യൂസിക്കൽ തന്നെയാണ്. പക്ഷേ സൂര്യയുടെ ഏറ്റവും പുതിയ മൂവി വിശ്വനാഥൻ ആൻഡ് സൺസിലെ പാട്ടാണ് ഇത് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സെക്കൻഡ് ട്രാക്കായിട്ട് പട്ടാം പൂച്ച എന്നുള്ള പാട്ട്. ഈ ഒരു സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും സന്തോഷിക്കാനുള്ളൊരു കാര്യം, നേരത്തെ നമ്മൾ പറഞ്ഞ വെക്കേ സിനിമയിൽ ശ്രീനാഥ് ഭാസി നമ്മൾ കണ്ടു, ഈ ഒരു വിശ്വനാഥൻ ആൻഡ് സൺസ് മൂവിയിൽ നമ്മൾ മമിതയെ കാണും സൂര്യയുടെ നായികയായിട്ട്. ഒരു തമിഴ് തെലുഗു ബൈലിംഗൽ മൂവിയായിട്ടാണ് ഈ ഒരു സിനിമ വരുന്നത്. ഇത് നമുക്ക് ആ ഒരു സ്റ്റോറി ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഏജ് ഗ്യാപ്പ് റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്, ഒരു ഫാമിലി ഡ്രാമയാണ്. ഈ ഏജ് ഗ്യാപ്പ് റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന കുറേയധികം കാര്യങ്ങൾ, ലോൺലിനെസ്, ഇമോഷൻ ആൻഡ് ഡിപ്പെൻഡൻസ്, ഇതൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് സൂര്യയുടെ സ്റ്റാർഡം ഒന്നുമില്ലാതെ വളരെ കാഷ്വലായിട്ട്, വളരെ ലൈവ് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റോറി പറഞ്ഞു പോയിരിക്കുന്ന ഒരു സിനിമയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. യെസ്, സോ ഈ രണ്ട് പാട്ടുകളാണ് ഇനി കേൾക്കാൻ പോകുന്നത്. രണ്ടും GVP musical is coming only on Radio Sino.
1: Number 4.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Sea Ring Road. Healthy smiles anytime. For more information, call 4411-1133.
5: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

ബീങ് എ പ്രവാസി, ഞാനും നിങ്ങളൊക്കെ മിസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, വീക്കെൻഡിൽ ഫ്രണ്ട്സുമായിട്ടുള്ള ഗെറ്റ് ടുഗദർ, അല്ലെങ്കിൽ എന്താ പറയാ, കൂടിച്ചേരലുകൾ. ആൻഡ് ഇച്ചിരി ചെറിയ രീതിയിൽ മഴ ഇങ്ങനെ പെയ്ത് തുടങ്ങുമ്പോഴേക്കും നേരെ ഹൈറേഞ്ചിലേക്ക് ഒരു പോക്കുണ്ട്. അതൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ബാക്ക് ടു ടോപ് ടെൻ. ചിച്ചുവാണ് ദേ ഇവിടെ ഇങ്ങനെ കൂടെയുള്ളത്. ഈ ഒരു പാട്ട് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും ആ ഒരു മോഡാ ഫീൽ ചെയ്ത്. എനിക്ക് പെട്ടെന്ന് നാട്ടിൽ പോകണം, ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങി നടക്കണം, അങ്ങനത്തെ ഒരു ഫീൽ ചെയ്ത്. ബിക്കോസ് ഈ ഒരു പാട്ടിന് അങ്ങനത്തെ ഒരു സ്പെഷ്യൽ വൈബുണ്ട്. പിന്നെ മാത്രമല്ല, ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മളൊന്ന് അറിയാതെ ഒന്ന് ശാന്തമാകും. നമ്മൾ തന്നെ ഒന്ന് ആലോചിക്കും, എന്തിന് പുറകെയാണ് നമ്മൾ ഈ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പോയിന്റിൽ അറ്റ് പ്രസന്റ് റൈറ്റ് നൗ ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ വേറെന്ത് കാര്യമുള്ളത്? സോ അതാണ് ദേ ഈ ഒരു പാട്ട്. ആട് മനമേന്നുള്ള ട്രാക്കാണ്, ബൈ പോക്കറ്റ് റോഡ്. അടിപൊളി പാട്ടാണ്. ആൻഡ് ഈ ഒരു പാട്ടിന്റെ ലൈക്ക് ആ ഒരു ടാഗ് കൊടുത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സെലിബ്രേഷൻ ഓഫ് ലൈഫ്, ഫ്രീഡം ആൻഡ് ലിവിങ് ഇൻ ദ പ്രസന്റ് മൊമെന്റ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പം നമ്മൾ ജീവിക്കുന്നുണ്ടോ, അതിലാണ് കാര്യമിരിക്കുന്നത്. കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി യാത്ര പോകുന്നു, അതാണ് ഇതിൻ്റെ ഒരു വിഷ്വൽ എന്ന് പറയുന്നത്. നമ്മളിൽ പലരുടെയും ഉള്ളിലെ ചില ചിന്തകളുണ്ടല്ലോ, ഇതെല്ലാം ഒരു പാട്ടായിട്ട് കുറച്ച് ഒരു മ്യൂസിക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, അതാണ് അത് ഈ ഒരു ട്രാക്ക്. രസമുള്ളൊരു പാട്ടാണ്. ആൻഡ് ഐ തിങ്ക് ഇതൊരു പെർഫെക്റ്റ് വൈബാണ് ഫോർ ദി വീക്കെൻഡ്. അപ്പം ഞാൻ ഓർത്തു ഈ ഒരു പാട്ട് തന്നെ നമുക്ക് അങ്ങോട്ട് കേട്ടാലോ. ആൻഡ് റൈറ്റ് നൗ വെക്കേഷൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവാസികൾക്കും വേണ്ടിയിട്ട് വരുന്നുണ്ട് ആട് മനമേ ബൈ പോക്കറ്റ് റോഡ്. സ്റ്റേ ട്യൂൺഡ്, കേട്ട് കേട്ട് കൂട്ടുകൂടാം. Number 2.

0: നമസ്കാരം, ഇത് ലക്ഷ്മി ഗോപാൽ സ്വാമിയാണ്.
1: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: Chennai beats
3: Tamil head of the hour
4: in the art of podumakkolanda

സോഷ്യൽ മീഡിയയിലാണെങ്കിലും സിനിമയിലാണെങ്കിലും പാട്ടുകളിലാണെങ്കിലും ഈ റീസെന്റ് ആയിട്ട് കുറേയധികം എന്താ പറയുക ഏലിയൻ ഇൻവേഷൻസ് കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്. നേരത്തെ നമ്മളൊന്ന് നെപ്റ്റ്യൂണിൽ പോയിട്ട് വന്നതേ ഉള്ളൂ, ഇനി നമുക്കൊന്ന് പ്ലൂട്ടോ വരെ പോയിട്ട് വന്നാലോ. ബാക്ക് ടു ടോപ് ടെൻ, ചിച്ചുവാണ് ഇവിടെ ഇങ്ങനെ കൂടെയുള്ളത്. ആക്ച്വലി പ്ലൂട്ടോയെ കുറിച്ച് നമ്മളൊക്കെ പഠിച്ചതായിട്ട് ഓർമ്മയുണ്ട്. പണ്ട് ഇത് ഗ്രഹങ്ങളുടെ പട്ടികയിലേക്കായിരുന്നു, പിന്നീട് ഡ്വാർഫ് പ്ലാനറ്റ് എന്നുള്ളൊരു മോഡലിൽ മാറ്റി, ആ ഒരു പ്ലാനറ്റ്സിന്റെ പട്ടികയിൽ നിന്ന് മാറ്റി, വീണ്ടും വന്നു വീണ്ടും മാറ്റി, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അതുമായിട്ട് കണക്ട് ചെയ്ത് നടക്കുന്നൊക്കെ ഉണ്ടായി. പക്ഷേ ഈ പ്ലൂട്ടോയുടെ പ്രത്യേകതകളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇവിടെ ഐസ് മലകളുണ്ട്, മഞ്ഞുമലകളുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, പ്ലൂട്ടോ ആണ് ഏറ്റവും ദൂരെയുള്ള പ്ലാനറ്റ് അല്ലേ? അതെ. അപ്പോൾ പ്രപഞ്ചത്തിലെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ പഠിക്കുന്നുണ്ട്. ചില സമയത്തൊക്കെ ചില പാട്ടുകളും അതിന് പിറകിലുള്ള സ്റ്റോറിയൊക്കെ തപ്പിപ്പോകുമ്പോഴേക്കും പണ്ട് സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ക്ലാസ്സിലിരുന്ന പോലത്തെ ഒരു ഫീലൊക്കെ കിട്ടാറുണ്ട്. ഓക്കെ, സോ നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് പ്ലൂട്ടോ മൂവിയിലെ പാട്ടാണ്. ഈ പ്ലൂട്ടോ എന്നുള്ള സിനിമ കുറച്ചധികം നാളുകളായിട്ട് സംസാരിക്കപ്പെടുന്നുണ്ടായി. ഒരു സൈഫൈ മൂവിയാണ്, ഒരു ഏലിയൻ ഇവിടേക്ക് വരുന്നത്. ഇത് പണ്ട് ജാദു വന്ന പോലെ ഒരു ഏലിയൻ വരുന്നു, അതാണ് ഈ ഒരു സിനിമയുടെ മെയിൻ തീം എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ ഏലിയൻ ആയിട്ടുള്ളത് നമ്മുടെ അൽത്താഫ് സലീമാണ്, നീരജ് മാധവാണ് ഈ സിനിമയിലെ നായകൻ. സോ നീരജ് മാധവിന് കൂട്ടായിട്ട് ഒരു ഏലിയൻ വരുന്നത്, ദെൻ ഇവർക്കിടയിലുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ഇവരൊന്നിച്ചുള്ള ആ ഒരു സൗഹൃദം, ആ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെയാണ് ഈ ഒരു സിനിമയിലുള്ളത് എന്നാണ് തോന്നുന്നത്. പിന്നെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും പ്ലൂട്ടോയിലെ ദാറ്റ് യു എഫ് ഒ മോഡ് എന്നുള്ള പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. യു എഫ് ഒ ഫയലുകളും ഈ സമയത്ത് സംസാരമാണ്, ട്രെൻഡിങ്ങാണ്. അപ്പോൾ ആ കൂട്ടത്തിലാണ് യു എഫ് ഒ പാട്ട് ദേ നമ്മൾ കേൾക്കാൻ പോകുന്നത്. വെറുതെ ഇരിക്കുമ്പോഴേക്കും ചിന്തിച്ചു കൂട്ടാൻ പറ്റുന്ന ടോപ്പിക്കാണ് ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനപ്പുറം, അല്ലെങ്കിൽ നമുക്കപ്പുറം വേറെ ജീവനുകളുണ്ടോ, വേറെ ആളുകളുണ്ടോ, വേറെ ജീവികളുണ്ടോ എന്നൊക്കെ ഉള്ളത്. എന്തായാലും സിനിമകളിൽ കുറേയധികം കാര്യങ്ങൾ കാണുന്നുണ്ട്, അതൊക്കെ കണ്ട് തൽക്കാലം നമുക്ക് അങ്ങടേക്ക് പോകാം. പിന്നെ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ അറിയേണ്ടതാണ്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ മുൻപിൽ വരും. അല്ലാതെ ചില സമയത്ത് നമ്മൾ അങ്ങടേക്ക് തേടിപ്പോകേണ്ട ആവശ്യമില്ല. അല്ല, ചില സമയത്ത് തേടിപ്പോകണം, എന്നാൽ എല്ലാ സമയത്തും തേടിപ്പോകേണ്ട ആവശ്യമില്ല എന്നാണ് ഉദ്ദേശിച്ചത്. സോ പ്ലൂട്ടോ മൂവിലെ ട്രാക്ക് ഈസ് കമ്മിങ്, യു എഫ് ഒ മോഡ് ആണ് ഇന്നത്തെ നമ്മുടെ ടോപ് ടെന്നിന്റെ വൈൻഡ് അപ്പ് ട്രാക്ക്. ആൻഡ് ഈ ഒരു വീക്കെൻഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്ന ട്രാക്കും ഇത് തന്നെ. ഓക്കെ, സോ എങ്ങനെ പാട്ട് കേട്ടാലോ? യാ, അപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ അങ്ങനെ ഇറങ്ങാണ്. ആൻഡ് ഷോയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഒന്ന് അയച്ചേക്കണേ ടു മൈ ഇൻസ്റ്റാ ഐ ഡി ആർ ജെ ചിച്ചു CHICHU. ഇന്നലെ നമസ്കാരം, ഇപ്പൊ സലാം, കൽക്കലി, ശുക്രിയ, നാളേക്ക് വണക്കം. ദിസ് ഈസ് ആർ ജെ ചിച്ചു സൈനിങ് ഓഫ്. ടാറ്റാ, ടേക്ക് കെയർ, ബൈ ബൈ, ആൻഡ് ലവ് യു ഓൾ. നമ്പർ 1.

0: റേഡിയോ സിനോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: ബുക്ക്മാർക്ക്
4: വിത്ത് ആർജെ നന്ദ.
5: നമ്മുടെ എല്ലാം ജീവിതത്തില് ചില ബന്ധങ്ങളുണ്ട്. പലപ്പോഴും വലിയ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ വലിയ ആഘോഷങ്ങൾ കൊണ്ടോ ഒന്നും അതിനെ നമുക്ക് അങ്ങനെ അളക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഏതൊരാവശ്യത്തിനും നമ്മൾ ആദ്യം ഓർക്കുന്നത് അവരുടെ പേരായിരിക്കും. ഏതൊരു സിറ്റുവേഷനിലും നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ ആദ്യം വരുന്ന കൈകളില് ആദ്യത്തേതും അവരുടേതായിരിക്കും. ഹായ്, ഹലോ, വെൽക്കം. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്. ഇന്ന് അത്തരത്തിൽ ലോകത്തിൽ തന്നെ വെച്ചിട്ട് ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലയിടങ്ങളിലുണ്ട്, ചിലയിടങ്ങളിലില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ബന്ധത്തെക്കുറിച്ച് ഏറ്റവും സിമ്പിളായിട്ട് ഒരു എഴുത്തുകാരൻ നമുക്ക് പറഞ്ഞു തന്ന ഒരു പുസ്തകത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ പുസ്തകം എനിക്ക് 100-150% ഉറപ്പാണ് ദാറ്റ് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഭൂരിഭാഗം പേർക്കും ഒരു നൊസ്റ്റാൾജിക് എലമെന്റ് ആയിരിക്കും എന്നുള്ളത്. ഈ പുസ്തകത്തെ കുറിച്ച് കേൾക്കുമ്പം മനസ്സിലൊരുതരി സങ്കടവും ഒരുതരി നൊമ്പരവും കുറച്ചധികം സ്നേഹവും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ആളുകളുടെ അടുത്ത്, ആരാണ് ഈ ആളെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യം, ഇവരുടെ അടുത്തായിരിക്കും നമ്മൾ ഒട്ടും സ്നേഹം എക്സ്പ്രസ് ചെയ്യാത്തത്. പക്ഷെ അളവറ്റ രീതിയിൽ നമ്മൾ സ്നേഹിക്കുന്നതും ഇവരെ ആയിരിക്കും. ഇവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെന്ന് പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, എത്ര വലിയ നമ്മുടെ എത്ര വലിയ ആവശ്യങ്ങൾ മാറ്റി വെച്ചിട്ടും ഇവർക്കു വേണ്ടി നമ്മൾ അവരുടെ മുൻപിലുണ്ടാവും. അപ്പൊ ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ. കുറച്ചുപേരുടെ മുഖങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടില്ലേ? കളിയും ചിരിയും വഴക്കും മടിപിടിയും ബഹളം ഒക്കെ ആയിട്ട് നിങ്ങളുടെ ചൈൽഡ്ഹുഡിനെ ഏറ്റവും മനോഹരമാക്കിയിട്ടുള്ള, ഇന്ന് നിങ്ങളുടെ എന്താവശ്യങ്ങൾക്കും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, ഒരു വിളിക്കപ്പുറം നിങ്ങൾക്ക് വേണ്ടി കാതോർത്തിരിക്കുന്ന നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ കുറിച്ചാണ് ഇന്ന് ബുക്ക്മാർക്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആ ബന്ധത്തെ ഏറ്റവും ഭംഗിയായി കാണിച്ച ഒരു നല്ല പുസ്തകം ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഇന്ന് ബുക്ക്മാർക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ പുസ്തകമായിരിക്കും. പുസ്തകം ഏതാണെന്നും ആ ബന്ധം ഏതാണെന്നും ഒക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയക്കാൻ കൂടി മറക്കണ്ട. കൂടുതൽ ആ നല്ല ഓർമ്മകളെ കൂടി ഒന്ന് മുറുകെ പിടിച്ചു നമുക്ക് പഴയ കാലത്തിലേക്ക് ഒന്ന് യാത്ര ചെയ്തിട്ട് വരാം.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ആക്ഷൻ
2: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
1: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ
3: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്യം.
1: ഇഷ്ട ജോണർ ഇതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
5: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: സ്നേഹത്തിന് കൊടപിടിച്ച ഒരു പുസ്തകത്തിലൂടെയുള്ള യാത്രയാണ് ഇന്ന് ബുക്ക്മാർക്കിൽ. വെൽക്കം ബാക്ക്, നന്ദയാണ് കൂടെയുള്ളത്. ഈ സ്നേഹത്തിന് കൊടപിടിച്ചു എന്ന് കേട്ടപ്പോ ഏതെങ്കിലും പുസ്തകം മനസ്സിലേക്ക് ഓർമ്മ വന്നോ? അങ്ങനെ ഓർമ്മ വന്നെങ്കിൽ ഇന്ന് ആ പുസ്തകത്തെ കുറിച്ചാണ് ബുക്ക്മാർക്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പണ്ട് ചെറിയ ക്ലാസ്സിൽ ഈ ഒരു നോവലിന്റെ ഒരു ചെറിയ ഭാഗം തന്നപ്പോ അത് വായിച്ച് സങ്കടപ്പെട്ടവരായിരിക്കും നമ്മളിലെ ഭൂരിഭാഗം പേരും. അങ്ങനെ നമ്മുടെ കണ്ണുകൾ ഈറനണിയിച്ച ആ നോവലാണ് ഒരു കുടയും കുഞ്ഞു പെങ്ങളും, എഴുത്തുകാരൻ മുട്ടത്ത് വർക്കി. ഈ പേര് കേൾക്കുമ്പോൾ ഞാനടക്കമുള്ള ഒരുപാട് പേരുടെ മനസ്സിലേക്ക് കുറച്ചധികം നൊസ്റ്റാൾജിക് കാര്യങ്ങൾ ഓർമ്മ വന്നതാണ്. ക്ലാസ് റൂമില് ടീച്ചറെ കഥ പറഞ്ഞു തരുന്ന സമയത്ത് ഒരു കുഞ്ഞനുജനോ അനുജത്തിക്കുട്ടിയൊക്കെ ഉള്ള ഒരാൾക്ക് ഉറപ്പായിട്ടും അവരുടെ അടുത്ത് ഒരല്പം സ്നേഹ കൂടുതൽ അന്നേ ദിവസം ഫീൽ ചെയ്തിട്ടുണ്ടാവും. കാരണം അത്തരത്തിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള, അത്തരത്തിൽ നമ്മുടെ ഒരു ചെറിയ മനസ്സിന് പോലും ഒരല്പം നോവിക്കാനും കുറെയൊക്കെ സ്നേഹിക്കാനും പഠിപ്പിച്ച ഒരു നല്ല നോവൽ. സഹോദര സ്നേഹത്തിന്റെ നിഷ്കളങ്കതയും അതുപോലെ തന്നെ അതിന്റെ തീവ്രതയും, അത് നഷ്ടപ്പെട്ടാൽ ഉണ്ടാവുന്ന മാനസികാവസ്ഥയും, പിന്നെ അനാഥത്തൊക്കെ ഏറ്റവും ഭംഗിയായി ഏറ്റവും നന്നായി പറഞ്ഞ ഒരു കുഞ്ഞു നോവലാണ് മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞു പെങ്ങളും. എന്തായാലും വലിയ വലിയ ഗഹനമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുന്നതിനിടയിൽ എപ്പോഴെങ്കിലൊക്കെ ഒരു ബ്ലോക്ക് ഫീൽ ചെയ്യാണ്, എപ്പോഴെങ്കിലൊക്കെ ഒരു വെറൈറ്റി ട്രൈ ചെയ്യണം, ഒന്നൊന്ന് മാറ്റി പിടിക്കണം, അല്ലെങ്കിൽ വായനയൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണം, വായനയെ കുറച്ചധികം സ്നേഹിക്കണം എന്ന ആഗ്രഹമുള്ളവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്ന, കുട്ടികളുടെ ഒപ്പം ഇരുന്ന് കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ വായിക്കാൻ പറ്റുകയോ, അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ ഫുള്ളായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് വായിച്ചൊന്ന് ലൈറ്റായിട്ട് ഫീൽ ചെയ്യണം എന്നൊക്കെ ഉള്ളവർക്ക് എന്തുകൊണ്ടും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു നല്ല നോവലാണ് ഒരു കുടയും കുഞ്ഞുപെങ്ങളും. എന്തായാലും ഈ ഒരു നോവലിലൂടെയുള്ള യാത്രയാണ് ഇനി ബുക്ക്മാർക്കിൽ വരുന്ന 2 മണിക്കൂർ സമയം. കൂട്ടത്തിലെ നല്ല നല്ല പാട്ടുകൾക്കൊപ്പം നല്ല നല്ല മൊമെന്റ്സ് കൂടി ഷെയർ ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോവാം. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്.

വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന കുട്ടി നോവലിലൂടെയാണ് ഇന്നത്തെ ബുക്ക്മാർക്കിന്റെ യാത്ര. എന്തായാലും നോവലിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ആ എഴുത്തുകാരനെ വളരെ കാര്യമായിട്ടൊന്ന് പരിചയപ്പെടണം. എനിക്ക് തോന്നുന്നു മലയാള സാഹിത്യ രംഗത്ത് ഇത്രയധികം മനോഹരമായിട്ടുള്ള കുട്ടി നോവലുകൾ സമ്മാനിച്ച മറ്റൊരു എഴുത്തുകാരനുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ്. അദ്ദേഹത്തെ പരിചയപ്പെടാത്ത ബുക്ക്മാർക്കിൽ നമുക്കൊരു യാത്ര അത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മലയാള സാഹിത്യത്തിൽ വളരെയധികം ജനപ്രിയനായ ഒരു എഴുത്തുകാരനായിരുന്നു മുട്ടത്ത് വർക്കി. അദ്ദേഹം ജനപ്രിയനാവാനുള്ള കാരണം അദ്ദേഹത്തിന്റെ മിക്ക എഴുത്തുകളും കേരളത്തിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചായിരുന്നു. അത് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഒരിക്കൽ സാഹിത്യ ലോകത്തേക്ക് മലയാളികളെ നയിച്ച ആദ്യ പടി മുട്ടത്ത് വർക്കിയാണെന്നും അദ്ദേഹത്തെ വായിച്ചതിനു ശേഷമാണ് മലയാളികൾ മറ്റ് സാഹിത്യകാരന്മാരിലേക്ക് എത്തിയതെന്നും ഒക്കെ ഒരിക്കൽ N.V. കൃഷ്ണവാര്യർ അഭിപ്രായപ്പെട്ടത്. ഏകദേശം 81 നോവലുകളും 16 ചെറുകഥാ സമാഹാരങ്ങളും 12 നാടകങ്ങൾ 17 വിവർത്തന കൃതികൾ 5 ജീവചരിത്രങ്ങൾ എന്നിവയടക്കം 200 കൃതികൾ എഴുതിയ വ്യക്തിയാണ് അദ്ദേഹം. അതിൽ 26 നോവലുകൾ ചലച്ചിത്രങ്ങളായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ തിയേറ്ററുകളിലെ നിറഞ്ഞോടിയ സിനിമകളുമായിരുന്നു. സത്യൻ അഭിനയിച്ചിട്ടുള്ള കര കാണാ കടലും പാടാത്ത പൈങ്കിളിയും അതുപോലെ തന്നെ പ്രേം നസീർ അഭിനയിച്ച ഇണപ്രാവുകൾ, വെളുത്ത കത്രീന, ലോറാ നീ എവിടെ, പ്രിയമുള്ള സോഫിയ, അഴകുള്ള സെലീന തുടങ്ങിയവയെല്ലാം തന്നെ വമ്പൻ വിജയമായിട്ട് മാറുകയും ചെയ്തിരുന്നു. എന്തായാലും അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായൊരു പ്ലോട്ടാണ് ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന് പറയുന്ന കുട്ടി നോവലിനുള്ളത്. ഇനി ആ നോവലിലേക്ക് കടക്കേണ്ട സമയമാണ്. പക്ഷെ ഇപ്പതാ രണ്ട് പാട്ട് വെയിറ്റിംഗ് ആണ്. പാട്ടൊക്കെ കേട്ട് കൂട്ടൊക്കെ കൂടി ബുക്ക്മാർക്കിന്റെ യാത്ര അങ്ങനെ തുടരുകയാണ്. നന്ദയാണ് കൂടെയുള്ളത്.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. 1961 മുട്ടത്ത് വർക്കി എഴുതിയിരിക്കുന്ന ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന നോവലിലൂടെയാണിത് ഇന്നത്തെ ബുക്ക്മാർക്കിന്റെ യാത്ര. ദാരിദ്ര്യവും സ്നേഹവും ഒരുപോലെ അനുഭവപ്പെടുന്ന ഒരു നോവലാണ് ഒരു കുടയും കുഞ്ഞു പെങ്ങളും. 60കളിലും 70കളിലും ജീവിച്ച ഒരുപാട് പേർക്ക് അവരുടെ സ്വന്തം ജീവിതത്തോട് ഒരുപാട് സാമ്യം തോന്നുന്ന തരത്തിലാണ് മുട്ടത്ത് വർക്കി ഈ ഒരു രചന നടത്തിയിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ തന്നെ ലൈഫിൽ നടന്നിരിക്കുന്ന പല കാര്യങ്ങളും പല എഴുത്തുകളിലൂടെ പല ചിത്രങ്ങളിലൂടെയൊക്കെ കാണുമ്പോഴും കേൾക്കുന്ന സമയത്തൊക്കെ അത് ഏറ്റവും കൂടുതൽ ഇന്റൻസ് ആയിട്ട് മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് എടുക്കുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു നോവൽ എഴുതിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരുപാട് പേർക്ക്, പ്രത്യേകിച്ചും 60കൾ 70കൾ 80കളിലൊക്കെ ജീവിച്ചിരുന്ന ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ നോവൽ വളരെയധികം വൈകാരികമായി തന്നെയാണ് എടുക്കാനായിട്ട് സാധിക്കുക. ബേബി എന്ന സഹോദരന്റെയും ലില്ലി എന്ന് പറയുന്ന കുഞ്ഞനുജത്തിയുടെയും ജീവിതമാണ് ഈ ഒരു നോവലില് പ്രതിപാദിക്കുന്നത്. ബേബിക്കും ലില്ലിക്കും അച്ഛനും അമ്മയൊന്നും ഇല്ല. അമ്മയുടെ സഹോദരി മാമി തള്ളയുടെ കൂടെയാണ് ഇവര് കഴിഞ്ഞിരുന്നത്. മാമി തള്ളയ്ക്ക് രണ്ടുപേരെയും കണ്ണെടുത്താ കണ്ടൂടാ. തരം കിട്ടും പോലെ അവരെ അവർ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ മഴ തിമിർത്ത് പെയ്യുന്നൊരു ദിവസം സ്വന്തമായിട്ട് കുടയില്ലാത്തത് കൊണ്ട് തന്നെ രണ്ടുപേരും സ്കൂളിലൊന്നും പോകാൻ പറ്റാണ്ട് ആരെങ്കിലും തങ്ങളെ കുടയിൽ കൂട്ടുമോ എന്നൊക്കെ നോക്കി ഉമ്മർത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഗ്രേസി എന്ന് പറയുന്ന ഒരു കഥാപാത്രം വരുന്നതായിട്ട് ബേബി കാണുന്നത്. ലില്ലി, മഴ വരുന്നു, നീ ആ പെണ്ണിന്റെ കൂടെ പൊക്കോ എന്ന് ബേബി ലില്ലിയോട് പറഞ്ഞു. നമ്മുടെ ഈ പുതിയ കഥാപാത്രം, അതായത് ഗ്രേസി, ആള് നല്ല പണമുള്ള വീട്ടിലെ കുട്ടിയായിരുന്നു. അവൾ എന്ത് ചെയ്തു, ലില്ലിയെ കുടയിൽ കൂട്ടിയില്ല. അങ്ങനെ നമ്മുടെ പാവം ലില്ലി മഴയിലൂടെ സ്കൂളിലേക്ക് ഓടിപ്പോവാണ് ചെയ്തത്. അങ്ങനെ നനഞ്ഞു കുളിച്ച് ക്ലാസ്സിലെത്തിയ ലില്ലിയെ ടീച്ചർ ക്ലാസ്സിലും കയറ്റിയില്ല. ബേബിക്ക് ഇതറിഞ്ഞപ്പോൾ നല്ല ദേഷ്യം വന്നു. അനിയത്തിയോട് ഇങ്ങനെ ചെയ്ത ഗ്രേസിയെ വെറുതെ വിട്ടാൻ പറ്റില്ല എന്ന് ബേബി അങ്ങനെ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഗ്രേസിയുടെ വീട്ടിൽ ചെന്ന് അവളെ പുറത്തേക്ക് വിളിച്ച് അവളുടെ നെറ്റി നോക്കി ഒരു കല്ലുകൊണ്ട് നല്ലൊരു ഏറങ്ങ് വെച്ചു കൊടുത്തു. നെറ്റി അങ്ങനെ പൊട്ടി. ഇതറിഞ്ഞ് നാട്ടുകാരും ഓടിക്കൂടി. രാത്രി വരെ അവൻ പേടിച്ച് ഒരിടത്ത് ഒളിച്ചിരുന്നു. പോലീസ് വരുമെന്ന് ഉറപ്പായപ്പോ അവൻ ഓടി വീട്ടിലേക്ക് എത്തി ലില്ലിയോട് പറയുകയാണ്, ഞാൻ എവിടേക്കെങ്കിലും പോവാ. മടങ്ങി വരുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട കുഞ്ഞു പെങ്ങൾക്ക്, തന്റെ പ്രിയപ്പെട്ട ലില്ലിക്ക് ചില്ലു കൈപ്പിടിയിൽ തീർത്ത കുരുവിയുടെ പടമുള്ള ഒരു കൊടയുമായിട്ടായിരിക്കും തിരിച്ചു വരിക എന്ന്. എന്തായാലും ഇവിടെ നിന്നാണ് കഥയുടെ ഗതി അങ്ങോട്ട് മാറുന്നത്. ഇനി കഥയുടെ ബാക്കി ഞാൻ പറയാം കുറച്ച് പാട്ട് കേട്ട് വന്നിട്ട്. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

सुनो 91.7 FM, 91.7 FM. Qatar's favorite radio station.

0: റേഡിയോ സിനോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
4: വെൽക്കം ബാക്ക്. ബുക്ക്മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. മുട്ടത്ത് വർക്കി എഴുതിയിരിക്കുന്ന ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന നോവലിലൂടെയാണ് ഇതാ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ബേബി അങ്ങനെ നാടുവിടുന്നു. ഇവിടം വരെയായിരുന്നു നമ്മൾ കഥ പറഞ്ഞു നിർത്തിയത്. അങ്ങനെ നാടുവിട്ട ബേബി നഗരത്തിലെത്തുകയാണ്. അവിടെയെല്ലാം അലഞ്ഞു നടന്ന നമ്മുടെ ബേബിയുടെ ലക്ഷ്യം തന്റെ പ്രിയപ്പെട്ട കുഞ്ഞുപ്പെങ്ങൾക്ക് ചില്ലു കൈപ്പിടിയിൽ തീർത്ത ഒരു കുരുവിയുടെ പടമൊക്കെയുള്ള ഒരു നല്ല കുട വാങ്ങി കൊടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ലില്ലിയുടെ നാട്ടിലെയുള്ള അവസ്ഥ കുറച്ച് പരിതാപകരമായിരുന്നു കേട്ടോ. ലില്ലിയെ കൊണ്ട് മാമി തള്ള വീട്ടുജോലി മുഴുവൻ ചെയ്യിക്കും. പോരാത്തതിന് അവളെ ഉപദ്രവിക്കുകയും സ്കൂളിൽ പോകരുതെന്ന് പറയുകയൊക്കെ ചെയ്തു. ഒരു ദിവസം അങ്ങനെ ലില്ലിയുടെ കയ്യിൽ നിന്ന് അറിയാതെ ഒരു പിഞ്ഞാണം താഴെ വീണ് പൊട്ടുകയാണ്. അങ്ങനെ മാമിത്തള്ള അവളെ ഒരുപാട് തല്ലി. പിറ്റേ ദിവസം തന്നെ ലില്ലിയും വീട് വിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം ബേബി പഠിച്ചു വളർന്ന് ഡോക്ടറാവുകയാണ്. ഡോക്ടറായ ബേബി അങ്ങനെ ഒരു ഡോക്ടറിനെ തന്നെയാണ് വിവാഹം ചെയ്യുന്നത്. ലില്ലിയെയും അതേപോലെ ഒരു ഡോക്ടറിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബേബി ഒരു ശസ്ത്രക്രിയ ചെയ്യുകയും അതിലൂടെ ഒരു യുവതിക്ക് അസുഖം പൂർണ്ണമായും ഭേദമാക്കി കൊടുക്കുന്നുണ്ട്. അതിന്റെ നന്ദി എന്നോണം അവര് കുറച്ച് പണം ബേബിക്ക് വെച്ച് നീട്ടുന്നുണ്ട്. പക്ഷേ ആ പണം നമ്മുടെ ബേബി വാങ്ങുന്നില്ല. പകരം അവരുടെ അടുത്ത് ഒരു കുട തനിക്ക് സമ്മാനമായിട്ട് തരാനായിട്ട് പറയുകയാണ്. അവരങ്ങനെ കുടയുമായിട്ട് വരുമ്പോ ലില്ലിയും നമ്മുടെ ബേബിയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ആ കുട നമ്മുടെ ലില്ലിക്ക് കൊടുക്കുന്ന സമയത്ത് നിന്നെ പണ്ട് കുടയിൽ കൂട്ടാത്ത ഗ്രേസിയാണ് താൻ ഈ അസുഖം ഭേദമാക്കിയ യുവതിയെന്ന് ബേബി ലില്ലി അറിയിക്കുന്നു. അവിടം കൊണ്ട് ഒരു നല്ല ക്ലൈമാക്സോടുകൂടി ഈ ഒരു നോവൽ തീരുകയാണ്. ഇതാണ് ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന നോവലിന്റെ

0: This Radio Suno 91.7 FM Qatar's happiness frequency. Now available on Apple Podcast and Google Podcast. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: നമസ്കാരം, ഞാൻ നിങ്ങളുടെ മൃദുല വാര്യർ.
2: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

പലപ്പോഴും കുട്ടിയായിരിക്കുന്ന സമയത്ത് മിക്കവരും വായിച്ചിരിക്കുന്ന ഒരു ചെറിയ നോവൽ. ബുക്ക് മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന നോവലിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഒരു നോവൽ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു നോവൽ വായിക്കുന്ന സമയത്ത് അതിന്റെ പശ്ചാത്തലമാണ് ശരിക്കും നമ്മൾ അതിനെ എങ്ങനെ സ്വീകരിക്കണം എന്ന രീതിയിലേക്ക് ആ പുസ്തകത്തെ ഫ്രെയിം ചെയ്യുന്നത്. ഈ നോവലിൽ നമ്മൾ പരിചയപ്പെടുന്ന ബേബി മോനും ലില്ലി മോളും അതുപോലെ തന്നെ ഗ്രേസിയും സൗദാമിനി ടീച്ചറും ഡോക്ടർ ജോണും എല്ലാം നമുക്ക് പുസ്തകം വായിച്ചു കഴിയുമ്പോഴത്തേക്കും വളരെയധികം നേരിട്ട് പരിചയമുള്ള ആരെയൊക്കെയോ പോലെ ഫീൽ ചെയ്യും. വളരെയധികം നിഷ്കളങ്കമായിട്ടുള്ള കുട്ടികളുടെ മനസ്സും ആ ഒരു സ്കൂൾ കാലഘട്ടവും കർക്കിടകത്തിലെ ആ ഇടിവെട്ടി പെയ്മാരിയായി പെയ്യുന്ന മഴയും എല്ലാത്തിലുപരിയായിട്ട് ഒരു ഇച്ചായനും പെങ്ങളും തമ്മിലുള്ള വളരെ അഗാധമായിട്ടുള്ള ഒരു സ്നേഹമൊക്കെ ഈ ഒരു നോവലിലുടനീളം നമ്മൾ കാണുന്നുണ്ട്. അച്ഛനും അമ്മയൊന്നും ഇല്ലാതെ വളരുന്നത് കാരണം ബേബിയും ലില്ലിമോളും അവരുടെ ഇല്ലായ്മകളിലും അവനവനാലാവും വിധം സന്തോഷിക്കുന്നുണ്ട്. ഏതൊരവസ്ഥയിലും സ്വന്തം നിലനിൽപ്പ് മാത്രം നോക്കി ജീവിക്കുന്ന ഇന്നത്തെ കാലത്ത് പരസ്പരം സ്നേഹിക്കാനും വിശ്വസിക്കാനും കൂടെ കൂട്ടാനും സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിക്കാനും ഒക്കെ ഒരു ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണെന്ന് കാണിച്ചു തരുന്ന ഒരു നോവലാണ്. ഇതിലെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബന്ധമുണ്ട്. ഈ നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ സഹോദരങ്ങളാണ്. സഹോദരങ്ങളായോ സുഹൃത്തുക്കളായോ പങ്കാളികളായോ ഒക്കെ നമ്മുടെ ലൈഫിലും ആരെങ്കിലും ഒക്കെ വേണം. ഒരു നല്ല മഴയത്ത് ഒരു കുട നമുക്ക് നേരെ വെച്ച് നീട്ടാൻ വേണ്ടിയിട്ട് ഇത്ര വലിയൊരു പെയ്മാര് പെയ്താലും ഒരു തുള്ളി പോലും നമ്മുടെ മേലെ ഏൽക്കരുതെന്ന് വിചാരിക്കുന്ന ആരെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലും വേണം. ഞാൻ പറഞ്ഞ ശരിയല്ലേ? ബുക്ക് മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: ഒരു പുസ്തകം വായിക്കുമ്പം, ഒരു സിനിമ കാണുമ്പം അത് എത്രത്തോളം റിലേറ്റബിൾ ആവുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും പലപ്പോഴും ആ സിനിമയുടെയോ ആ പുസ്തകത്തിന്റെയോ വിജയം. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന നോവലിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നൊരു സമയമാണ്. ഒരു നല്ല മഴയത്ത് കുടയൊക്കെ നിവർത്തി നടന്നു പോയി, സ്കൂളിലൊക്കെ പോയി, ദേഹം നിറയെ ചെളിയൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ പാവാട നിറയെ, പിന്നില് നല്ല രീതിയിൽ ചെളി ഉണ്ടാവും. എന്നിട്ട് അതേ നനഞ്ഞ കുട വെച്ചിട്ട് ആ ചെളി കളഞ്ഞവരായിരിക്കും നമ്മളുടെ ഭൂരിഭാഗം പേരും. ആൺകുട്ടികളുടെ ആരും വ്യത്യസ്തമൊന്നുമല്ല കേട്ടോ. പലപ്പോഴും ഈ കുടയൊക്കെ ഒന്ന് മറന്നു പോകുന്ന സമയത്ത് ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരന്റെയോ കൂട്ടുകാരിയുടെ കുടയിൽ കയറി വീട് വരെ എത്തി. ചിലപ്പോൾ പാതിയൊക്കെ നനഞ്ഞിട്ടുണ്ടാവും, പാതിയെന്നല്ല മുക്കാലും നനഞ്ഞിട്ടുണ്ടാവും. എങ്കിൽ പോലും ആ സ്നേഹത്തോടുകൂടി, ആ ചേർത്ത് പിടിക്കലോടുകൂടി ഒരു നല്ല മഴയത്ത് പൊക്കോണ്ടിരുന്ന ഒരു ചൈൽഡ്ഹുഡ് ചിലപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു സമയത്തും മിസ് ചെയ്യുന്നുണ്ടാവും. കുറച്ചു മുൻപ് ഞാനൊരു റിലേറ്റബിലിറ്റിന്റെ കാര്യം പറഞ്ഞിരുന്നു. അങ്ങനെ പോയ ഒരു മഴയത്ത് കൂട്ടുകാരന്റെയോ കൂട്ടുകാരിയുടെയോ ചേട്ടന്റെയോ ചേച്ചിയുടെ അല്ലെങ്കിൽ അനിയന്റെ അനിയത്തിയുടെ ഒക്കെ കുടയിൽ ഒട്ടിച്ചേർന്ന് പോയ ഒരു നല്ല ഓർമ്മ ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും. അതാണ് റിലേറ്റബിലിറ്റി. ആ ഒരു കണക്ഷൻ, അനിയത്തിയുടെ ഒക്കെ കുടയിൽ ഒട്ടിച്ചേർന്ന് പോയ ഒരു നല്ല ഓർമ്മ ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും. അതാണ് റിലേറ്റബിലിറ്റി. ആ ഒരു കണക്ഷൻ മെയിൻ

പുസ്തകവും ബുക്കും ഒക്കെ എടുത്ത് മേശപ്പുറത്ത് വെച്ച് കൂട്ടുകാരുടെ അടുത്ത് സംസാരിച്ചു പോകുന്ന ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ്. സംശയം മാത്രമാണ് കേട്ടോ, മേ ബി ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം. പക്ഷേ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഭൂരിഭാഗം പേർക്കും ഈ ഒരു നോവൽ വായിച്ചിട്ടുണ്ടെങ്കിൽ പഴയകാല മെമ്മറീസ് തിരികെ വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. ബുക്ക് മാർക്കാണ് നന്ദയാണ് കൂടെയുള്ളത്.

0: റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal gaalam vare vaigittu 5 mani mudal. 917 Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
2: Powered by
1: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000

0: Association with Doha Bank. Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
2: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
3: Hi, I'm Naren.
4: You're listening to
3: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: ചെന്നൈ ബീറ്റ്സ്.
6: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
7: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ഒരു തണലാവുക, അവരുടെ ഇഷ്ടങ്ങൾക്കും അവരുടെ ആഗ്രഹങ്ങൾക്കും ഒരു കുട പിടിക്കാൻ സാധിക്കുക. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്. അങ്ങനെ കുട പിടിച്ച ഒരു നോവലിലൂടെയായിരുന്നു ദാ ഇന്നത്തെ ബുക്ക്മാർക്കിന്റെ യാത്ര. മുട്ടത്ത് വർക്കി എന്ന എഴുത്തുകാരന്റെ ഒരു കുടയും കുഞ്ഞു പെങ്ങളും. 60s എഴുതപ്പെട്ട ഈ ഒരു നോവൽ നമുക്ക് ആക്ച്വലി ഇന്നും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെലവെന്റ് ആണ്. 80s 90s കിഡ്സും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പേർക്ക് ഈ ഒരു നോവൽ കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലവും പ്ലോട്ടും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ പഴയ ഒരുപാട് കാര്യങ്ങളൊക്കെ ഓർമ്മ വന്ന് കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. എന്തായാലും ബുക്ക്മാർക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പം ഒറ്റ കാര്യം മാത്രമാണ് പറയാനുള്ളത്. സോറി, ഒറ്റ കാര്യമല്ല, രണ്ട് കാര്യം പറയേണ്ട. അതിൽ ആദ്യത്തേത്, നമ്മുടെ എല്ലാം ലൈഫിൽ ഏതെങ്കിലുമൊക്കെ ഒരു മനുഷ്യന് ഒരു തണലാവാനായിട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ ശ്രമിക്കുക. നമ്മുടെ ലൈഫിൽ ഒരു തണലാവാൻ ഏതെങ്കിലും ഒരു വ്യക്തി വരുമെന്ന് പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവരും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നൊരു ചെറിയ തോട്ട് നമുക്ക് ഉണ്ടായാൽ മതി. വലിയ വലിയ മാറ്റങ്ങളൊന്നും വേണ്ടെന്നേ, ലോകത്തിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെയാണ് നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് ഈ ഒരു പുസ്തകം കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വായിച്ചു നോക്കാനായിട്ടും മറക്കണ്ട. സോ ബുക്ക്മാർക്കിന്റെ അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ തന്നെ കുറച്ച് നല്ല പുസ്തക വിശേഷമൊക്കെ തന്നെയായിട്ട് നിങ്ങളിലേക്ക് ഞാൻ വീണ്ടും തിരികെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഇത്രയും നേരവും കൂടെ ഉണ്ടായിരുന്നത് നന്ദയാണ്. കീപ് ലിസ്ണിംഗ് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

റേഡിയോ സുനോ 91.7 FM. Father's favorite radio station.

0: റേഡിയോ സുനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ
2: നീ ഇങ്ങനെ നടന്നാൽ മതിയോ? ഒരു വിസക്ക് എടുത്ത് ഗൾഫപ്പ കൂടെ തെങ്ങളെ വരത്തവിടാണല്ലോ. പുള്ളി എടുത്തല്ലോ ഒരു വിസ. ആരോട് പറയാം? ആരും കേൾക്കല്ലേ?
3: It's me, Rish, RISHH. This is for Malayalis, I mean Gulf Malayalis. Yeah.

91.7 FM. Qatar's favorite radio station.

റേഡിയോ സുനോ 91.7 FM. 91.7 FM. കഥർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

വീട്ടിൽ വിഴുങ്ങിയ ചോറ് അത് തിന്ന് മുതുമീ കാട്ടും കുടുംബത്തിൻ പേരിനി കാട്ടും അടിച്ച് ബ്രാൻഡത്ത് മാറ്റ് പെണ്ണില്ല ചന്ദനം വിറ്റോ വീടിന്റെ കണ്ടം വിറ്റോ പറക്കും വണ്ടി പിടിച്ചോ പറക്കും വണ്ടി പിടിച്ചോ.